0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: Sajid. This is Fahad from MRA Restaurant. MRA family wishes you and your family a very happy Eid Mubarak.
1: Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

सुनो 91.7 FM, 91.7 FM. Qatar's favorite radio station.

0: ദമാൻ ഇസ്ലാമിക് ഇൻഷുറൻസ് ബീമ വിഷസ് യു ഹാപ്പി
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7.

0: ലണ്ടൻ ബേക്കറി വിഷസ് യു ഈദ് മുബാരക്. Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: Favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: റേഡിയോ സ്റ്റേഷൻ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
5: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ. മനസ്സു നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
4: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: ഹായ്, നമസ്കാരം, ഞാൻ ആദർശ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സ്റ്റേഷൻ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സോനോ റേഡിയോ നെറ്റ്‌വർക്ക്.
4: ഹായ്, നമസ്കാരം, ഞാൻ ഷംന കാസിം.
5: കുറുമൊഴിയുടെ
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്.

0: റേഡിയോ സ്നോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
4: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
3: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
5: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
3: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
4: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
3: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: are listening to Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: ആലമടങ്കലമൈത്തവനല്ലേ, അഖിലത്തിനും അധിപനുമല്ലേ.
7: ഹായ്, ഞാൻ നിങ്ങളുടെ വിധു പ്രതാപ്. റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ.

0: 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
7: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ. മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
6: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ്

0: നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
1: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
1: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്ട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് ആൻഡ് സ്പൈസസ്. വിസിറ്റ് ബ്രാഡ്മ ഹോൾസെയിൽ മാർക്കറ്റ് അറ്റ് സൽവ റോഡ്.
1: ഗോൾഡൻ ഫ്ലേക്കി ഇറസിസ്റ്റിബിൾ സ്നാക്സ് ക്വാസോ ഫ്രോം ക്യൂബേക്ക്. Baked to perfection, filled with delicious chocolate, anytime, snacks time.
3: And
1: Grand Mall Hypermarket.
5: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
3: And
5: Partha's Barwa Village. Eid Agoshikyam Partha's Inupom.
6: ഒരു കിൻഡലടിയുമായി ആന്റണി പെപ്പേ.
7: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
6: ഓൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
8: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
6: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: BK Travel wishes you Eid Mubarak.

0: Ζωντανό. Eat Much Less.
1: ഹലോ, ഹായ്, നമസ്കാരം. ഈദ് മുബാരക്, ഈദ് മുബാരക്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. സമയം 8 മണി കഴിയുന്ന സമയത്ത് എല്ലാവരും ഒരു അവധിയുടെ ആലസ്യത്തിലൊക്കെ ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ എഴുന്നേറ്റ് കണ്ണൊക്കെ ചിമ്മി വരുന്നതേ ഉണ്ടാകുള്ളൂ. അതുമാത്രമല്ല, ഇന്നലത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് കളർഫുള്ളായിട്ടുള്ളൊരു ദിവസമായിരുന്നു. വെടിക്കെട്ട് കാണാൻ പോയതും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്തതും ഒരുമിച്ചിരുന്ന് ബിരിയാണി കഴിച്ചതും ഒരുമിച്ചിരുന്ന് ഒരു സുലൈമാനിക്ക് മുമ്പിൽ സൊറ പറഞ്ഞതും അങ്ങനെ അവധി ദിവസവും ഈദ് ദിവസവും പെരുന്നാൾ ദിവസവും ഒക്കെ ആഘോഷമാക്കിയ സമയമാണ് കടന്നു. അപ്പൊ എന്തായാലും ആ ആഘോഷങ്ങളിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഈ സമയത്ത് വന്നിട്ട് നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇന്നലത്തെ ദിവസത്തെ നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷം എന്തായിരുന്നു. ആ ഒപ്പിയ ചിത്രങ്ങൾ, അതായത് പെരുന്നാൾ പടം പോരട്ടെ എന്നുള്ളതാണ് ഈ സമയം പറയാനായിട്ടുള്ളത്. പുത്തൻ ഉടുപ്പും ഒക്കെ ആയിട്ട്, പുത്തൻ സന്തോഷങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ആ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്. ഇത് റേഡിയോ 09.7 FM-ൽ ഈദ് മജ്ലിസ് കൂടെയുണ്ട്. അപ്പുണ്ണി

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi, I'm Nigel Mohanlal. Radio Suno 91.7 FM. Keta keta, kutu kuda.

0: റേഡിയോ സുനോ 91.7 FM
1: കൊതാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ
0: സിദ്രമോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ
2: കാണാം. ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
0: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്രമോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
3: Eid Mubarak, Eid Mubarak, Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
6: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
5: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
7: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
5: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
6: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
5: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
8: Hi, this is Onella Aquino from Holiday Villa Hotel and Residence Doha. Holiday Villa Hotel and Residence Doha wishes you and your family a very happy Eid Mubarak.
0: Eat much less.

ഈദ് മജ്ലിസ് വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പൊ എന്തായാലും ഈ പ്രഭാതത്തിൽ എല്ലാവരും ചെറിയ മടിയിലും കാര്യങ്ങളിലും ഒക്കെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു മറക്കരുത് ചിത്രങ്ങൾ അയക്കേണ്ട കാര്യം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആഘോഷങ്ങൾ, നമ്മളുടെ സന്തോഷ നിമിഷങ്ങളൊക്കെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക, അത് കാണുമ്പോൾ നമുക്കും കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അതിൻ്റെയാണ് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഒത്തിരി ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ചിലതൊക്കെ ഡൗൺലോഡായി വരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്നലത്തെ ദിവസം ഈ ചിത്രങ്ങൾ പോലെ തന്നെയായിരുന്നു ഏറ്റവും വലിയ ബിരിയാണി. പലപ്പോഴും പലരും ബിരിയാണിയൊക്കെ ദം പൊട്ടിക്കുന്നത്, ഈ ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാൾ ദിവസത്തിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര കൂട്ടായ്മയുടെ ഒരു ഐക്യത്തിൻ്റെ അത് വിജയത്തിൻ്റെ ആഘോഷവും കൂടിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസമാണ് പെരുന്നാൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പെരുന്നാൾ ബിരിയാണി നമ്മളെ ഒരു താരമാക്കി മാറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഗൾഫ് മാധ്യമം ഒരുക്കുന്ന ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് നടക്കാനായിട്ട് പോവാണ്. കോൺടെസ്റ്റ് നടക്കുന്നത് സെപ്റ്റംബറിലാണ്, പക്ഷെ അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോഴേ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെരുന്നാൾ ദിനത്തിൽ ഉണ്ടാക്കിയ ബിരിയാണി അല്ലെങ്കിൽ ഇന്നുണ്ടാക്കുന്ന ബിരിയാണിയുടെ ദം പൊട്ടിക്കുന്ന വീഡിയോ എടുത്ത്, മനോഹരമായിട്ടുള്ള വീഡിയോ എടുത്ത്, അതിൽ ഇപ്പോൾ ഈ പറയുന്നത് ആവി പറക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തിന് അത് സെർവ് ചെയ്യുന്ന അത്തരം കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ നിങ്ങളൊരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. വാട്സപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ 777-76-02. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് അയച്ചോളൂ. ഈദ് ദിന എൻട്രികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റുകളുണ്ട്. അപ്പോൾ ഗൾഫ് മാധ്യമമാണ് ഈ ദം ബിരിയാണി കോൺടെസ്റ്റ് ഒരുക്കുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഒലിവ് സിനോ റേഡിയോ നെറ്റ്വർക്കാണ്.

0: റേഡിയോ സുനോ 91.7 FM,
1: കത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 June 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
5: Joyalukkas, world's favorite jeweler.
6: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
7: റെസ്റ്റോറന്റ് പാർട്ണർ
8: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
9: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ ഖദീം, ഡൈസോ ജപ്പാൻ.
10: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
11: ഫ്രാറ്റ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, herbs and spices. Visit Bradma Wholesale Market at Selva Road.
12: Golden, flaky, irresistible snacks croissant from Cubake. Baked to perfection, filled with delicious chocolate anytime, snacks time.
13: And
12: Grand Mall Hypermarket,
14: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
13: And
14: Partas Barwa Village. Eid Agoshikyam Partasinupom.
15: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: സിനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ.
1: സിനോ ഈദ് മജ്ലിസ്.

ഈദ് മജ്ലിസ് വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഖത്തറിന്റെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുമിച്ച് പിടിക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് ആഘോഷ പരിപാടികൾ ഏതുമായിക്കോട്ടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രീതി തന്നെയാണുള്ളത്. ഇപ്പോൾ കുടുംബങ്ങൾക്കാണെങ്കിലും കിട്ടി, കുട്ടികൾക്കാണെങ്കിലും ശരി, അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും ശരി, എല്ലാവർക്കും ഓരോ ഇവന്റുകൾ ഒരുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വർക്കേഴ്സ് സപ്പോർട്ട് ആൻഡ് ഇൻഷുറൻസ് ഫണ്ടിന്റെയും സഹകരണത്തോടു കൂടിയിട്ട് തൊഴിലാളികൾക്കായിട്ട് വിവിധ ഇടങ്ങളിൽ നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പാർക്കിംഗിൽ ഇന്നലെയും ഇവന്റ് നടന്നു. ഇന്നും വൈകിട്ട് 4:30 മുതൽ 11 മണി വരെയാണ് വിവിധ ആഘോഷ പരിപാടികൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ അൽക്കോർ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ബർവ സ്പോർട്സ് കോംപ്ലക്സിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെയും 4:30 മുതൽ രാത്രി 10 മണി വരെയാണ് പരിപാടികൾ നടക്കുന്നത്. നമുക്കറിയാവുന്നത് പോലെ തന്നെ പതിവ് പോലെ തന്നെ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ വിവിധ കമ്മ്യൂണിറ്റി ബാൻഡുകൾ അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ ഷോ, പാരമ്പര്യ കലാ സാംസ്കാരിക പരിപാടികൾ, സ്വകാര്യ ക്ലിനിക്കുകളുടെ സഹകരണത്തോട് നടത്തുന്ന സൗജന്യ പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധനകൾ, സുരക്ഷാ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ, ഇതെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ബാച്ചിലേഴ്സ് ആയിട്ട് താമസിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ, അല്ലെങ്കിൽ ഈ ഏഷ്യൻ ടൗൺ അൽക്കോർ അവിടെ താമസിക്കുന്ന ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഒക്കെ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ.

0: listening to Radio Suno 91.7 FM.
1: Kata's favorite radio station.
0: Favorite radio station.
2: The Big,
3: The Big.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
8: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
7: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
9: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
7: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
5: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
10: ഖത്തർ എയർവേസ് വിഷസ് യു ഈദ് മുബാറക്.
5: സുനോ ഈദ് മജ്ലിസ്.

സമയം 9 മണി കഴിയുന്നു. കഴിഞ്ഞ സമയത്ത് ഈദ് പെരുന്നാൾ ആഘോഷങ്ങളുടെ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം പറഞ്ഞാൽ ഒരു അവധി ദിവസത്തിന്റെ ഒരു മൂടിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പൊ അങ്ങനെ രണ്ടാം പെരുന്നാൾ അവധി ദിവസത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആഘോഷ പരിപാടികൾ ഒരുക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇപ്പൊ ദോഹ ഭാഗത്താണ് നിങ്ങൾ താമസിക്കുന്നത്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ അൽക്കോറിന് വിട്ടിട്ടുണ്ടോ? ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് അൽക്കോർ. അൽക്കോറിന്റെ സൗന്ദര്യം അതിഗംഭീരമാണ്. അതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ വെറുതെ ഒരു ഡ്രൈവ് ആണെങ്കിൽ അൽക്കോറിലേക്ക് കയറുന്ന സമയം തന്നെ അതിൻ്റെ പരിസര പ്രദേശത്തേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ഖത്തറിൻ്റെ മറ്റേതോ ഒരു ഭാഗത്ത് എത്തിയ പോലെ ഫീല് നമുക്ക് കിട്ടും. അത് മാത്രമല്ല, നിറച്ചും വെളിച്ചുള്ളൊരു സ്ഥലമാണ്, വെള്ളൊരു ഉള്ള സ്ഥലമാണ്, പച്ചപ്പുള്ളൊരു സ്ഥലമാണ് ഈ അൽക്കോർ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അൽക്കോറിൽ ജീവിച്ച് ശീലിച്ചവർക്ക് പിന്നെ അവിടെ വിട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം, വ്യാഴാഴ്ച ദിവസം, അൽക്കോർ ഡൗൺ ടൗൺ സൂക്കിലും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒത്തുചേരാനും സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള അവസരവും പ്രത്യേക പെരുന്നാൾ പരിപാടികളും നടക്കുന്നുണ്ട്. അൽക്കോർ അൽതക്കീറ മുനിസിപ്പാലിറ്റി സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയാണ് പരിപാടിയിൽ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുടുംബാംഗങ്ങൾക്കോടൊപ്പം തന്നെ ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കാം. പ്രവേശനം പൂർണ്ണമായിട്ടും സൗജന്യമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് അൽക്കോർ എക്സ്പ്ലോർ ചെയ്യൂ എന്നുള്ളതാണ് ഈദ് മജ്‌ലിസിലൂടെ ഇപ്പോൾ പറയാനുള്ളത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: General Insurance and Reinsurance Company wishes you Eid Mubarak.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Hi, I'm Noreen Kiri. എല്ലാവർക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ട് കേട്ട്
0: കൂട്ടുകൂടാ. സനു ഈദ് മജ്ലിസ്.

0: A Salon wishes you happy Eid.
1: You are listening to
2: Radio Suno 91.7 FM.
3: Qatar's favorite radio station.
1: Favorite radio station.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 million real dream.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million real dream. നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
9: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
10: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
11: ഓ ഡ്രാമ,
12: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
11: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
13: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷാ, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
14: Brought to you by Safari, world-class shopping experience, Doha, Qatar.
15: And shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ, അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും

എവിടെ നോക്കിയാലും എന്താണ് എവിടെ നോക്കിയാലും ആഘോഷ പരിപാടികൾ. ഏത് മജ്ലിസാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്, അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഒരുപക്ഷെ പെരുന്നാളിന്റെ അവധി ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നും ഈ വ്യാഴാഴ്ചയും നാളെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ആയിരിക്കും. ഞായറാഴ്ച വീണ്ടും ജോലിക്ക് പോകണമല്ലോ. എന്റെ പൊന്നോ, എന്തിനാണ് അതിപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത്. എന്തായാലും അവധി കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനായിട്ട് വിപുലമായ പരിപാടികളുമായിട്ട് നമ്മുടെ 974 ബീച്ചിൽ ഫാമിലി ഫെസ്റ്റിവൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അതായത് ഇന്നും നാളെയും, അതായത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രണ്ട് ദിവസങ്ങളിലാണ് 974 ബീച്ചിൽ നടക്കുന്ന പരിപാടികൾ. വൈകിട്ട് 4 മണി മുതൽ രാത്രി 8 വരെയാണ് പ്രവേശനം എന്ന് പറയുന്നത്. ആംഗ്രി ബേർഡ് ഷോ, സർക്കസ്, ആവേശമുണർത്തുന്ന അഭ്യാസ പ്രകടനങ്ങൾ, മാജിക് ഷോ, പപ്പറ്റ് ഷോ, ബബിൾ ഷോ, അങ്ങനെ ഒരുപാട് വിനോദ പരിപാടികൾ നടക്കും. കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫേസ് പെയിന്റിങ്, ഹെന്ന സ്റ്റേഷൻ, ബീച്ച് ഗെയിമുകൾ, ലൈറ്റിംഗ് പരിപാടികൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഫെസ്റ്റിവൽ ടിക്കറ്റുകൾ മുതിർന്നവർക്ക് 35 കത്തറിയാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 റിയാലുമാണ് നിരക്ക്. അപ്പം എന്തായാലും അവിടെയും ഒരുപാട് ആഘോഷങ്ങൾ നടക്കുന്നു. ആഘോഷങ്ങളിൽ പങ്കുകാരാവുക. ഇത് ഈദ് മജ്ലിസ്.

0: Absolute Barbecue wishes you Eid Mubarak.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ. ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സോനോ റേഡിയോ നെറ്റ്വർക്ക്.
2: ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയമുള്ളവരെ.

ഈദ് മജ്ലിസ് വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെയുള്ളത് അപ്പുണ്ണി തന്നെയാണ്. അപ്പോൾ ഒരുപാടിടങ്ങളിലെ പെരുന്നാൾ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ഖത്താറയിലുള്ള ആഘോഷങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നടക്കുന്ന ആഘോഷങ്ങൾ, അൽക്കോറിൽ നടക്കുന്ന ആഘോഷങ്ങൾ, 974 ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങൾ, അതിനിടയിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തിയാണ്. നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഫെസ്റ്റിവലിൻ്റെ ടിക്കറ്റുകൾ മുതിർന്നവർക്ക് 35 ഖത്തർ റിയാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 റിയാലുമാണ് നിരക്ക് വരുന്നത്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കും പ്രവേശനം സൗജന്യമാണ്. പ്രവേശന ടിക്കറ്റ് എടുത്താൽ ഫെസ്റ്റിവലിലെ എല്ലാ ഷോകളിലും എല്ലാ വിനോദ പരിപാടികളും സൗജന്യമായിട്ട് ആസ്വദിക്കാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആംഗ്രി ബേർഡ് ഷോ ഉണ്ട്, സർക്കസ് ഉണ്ട്, മാജിക് ഷോ ഉണ്ട്, പപ്പറ്റ് ഷോ ഉണ്ട്, ബബിൾ ഷോ ഉണ്ട്, ഫേസ് പെയിൻറിങ്, ഹെന്ന സ്റ്റേഷൻ, ബീച്ച് ഗെയിം, ഇതിലെല്ലാം ഈ ഒരു 35 റിയാലിനും 15 റിയാലിനും ഒക്കെ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 974 ബീച്ചിൽ നമുക്ക് പെരുന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാം.

ഹലോ, ഹായ്, നമസ്കാരം. ഈദ് മജ്ലിസിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 10 മണി കഴിയുമ്പോൾ പെരുന്നാളിൻ്റെ 2 ദിവസത്തേക്കുള്ള ബിരിയാണി തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങളിലാണ്. കാരണം ഒരു 12 മണിയോട് കൂടിയിട്ട് കൂട്ടുകാർ വരും, ഗസ്റ്റ് വരും, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കണം. അങ്ങനെ 2 ദിവസത്തിൻ്റെ ബിരിയാണിയിലേക്ക് എത്തുന്നൊരു സമയമാണ്. ഈ നല്ല കനല് വെന്ത് ദം ചെയ്ത് ആവി പറക്കുന്ന ആ നെയ്ച്ചാറും കഷ്ണങ്ങളും മസാലയും റൈസും പാകത്തിന് ചേർത്ത് വെച്ച ഒരു പാത്രം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നൊരു പേരുണ്ട്. അതെ, ബിരിയാണി. പേര് കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറാത്തവർ ആരെങ്കിലും ഉണ്ടോ? എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്തായാലും ഈ ലോകം കീഴടക്കിയ സ്വന്തം ബിരിയാണി, നൂറ്റാണ്ടുകളുടെ കഥ പറയാനുള്ള ബിരിയാണി, ബിരിയാണിയുടെ സുഗന്ധമുള്ള ഒരു ചരിത്രം, അതാണ് ഇനി നമ്മൾ ഈ ഒരു മണിക്കൂറിൽ തേടിപ്പോകുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ബിരിയാണി എന്ന വാക്ക് എവിടെ നിന്ന് വന്നു എന്നുള്ളത്? ഇതിൻ്റെ വേരുകൾ കിടക്കുന്നത് പുരാതന പേർഷ്യയിലാണ് എന്നാണ് പറയുന്നത്. പേർഷ്യൻ ഭാഷയിലെ ബിരിഞ്ച് എന്ന വാക്കിൽ നിന്നാണ് ബിരിയാണി ഉണ്ടായത് എന്നാണ് ഒരു ചരിത്രം പറയുന്നത്. ബിരിഞ്ച് എന്നാൽ അരി എന്നാണത്രേ അർത്ഥം. അപ്പം അതിൽ നിന്നാണ് ബിരിയാണി വന്നത്. ഇനി ഈ ബിരിയാണി തന്നെ പല നാടുകളിൽ പല കഥകളായി എങ്ങനെ നടക്കുന്നു അറിയുന്നു, അതിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ബിരിയാണി നാട്ടിലേക്ക് വന്ന കഥയും അറിയുന്നുണ്ട്. ഈദ് മജ്ലിസാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: wishes you Eid Mubarak.
1: You are listening to Radio Sunoh 91.7 FM,
0: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: Namaskaram, njan Indrajit Sukumar. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ

0: Greater Sport wishes you Eid Mubarak. ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
1: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
0: റെസ്റ്റോറന്റ് പാർട്ണർ
2: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
0: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ കദീം, ഡൈസോ ജപ്പാൻ.
3: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
4: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
0: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
3: And
0: Grand Mall Hypermarket,
5: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
3: And
5: പാർത്താസ് ബർവ വില്ലേജ്, ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009

ബിരിയാണി വിശേഷങ്ങൾ കേട്ടുപോകുന്ന ഈദ് മജ്ലിസ്. എങ്ങനെയാണ് പേർഷ്യയിൽ നിന്ന് ജനിച്ച ബിരിയാണി ഇന്ത്യയുടെ നെഞ്ചിലെ തീയായി, നാവിലെ വികാരമായി മാറിയത്? അതാണ് ഇനി അറിയാൻ പോകുന്നത്. ഈദ് മജ്ലിസിൽ അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അതിന്റെ പിന്നിൽ ഒരു ചരിത്രമായ ഒരു സുന്ദരമായ ഒരു കഥയുണ്ട് എന്നാണ് പറയുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ പ്രിയ പത്നി മുംതാസ്, മുംതാസുമായി ബന്ധപ്പെട്ടാണ് ഈ കഥ കിടക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരിക്കൽ മുംതാസ് സൈനികരുടെ ഇടങ്ങൾ സന്ദർശിക്കാൻ ഒരു സമയം വന്നു, അങ്ങനെ ഒരു സന്ദർശന വേള വന്നു. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സൈനികരെല്ലാം ഭയങ്കര ക്ഷീണിതരായിട്ടും അല്ലെങ്കിൽ പോഷക ആഹാരക്കുറവുള്ളവരുമായിട്ട് അവർക്ക് തോന്നുവാണ്. ഉടനെ തന്നെ മുംതാസ് കൊട്ടാരത്തിലെ ചീഫ് ഷെഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, സൈനികർക്ക് ആവശ്യത്തിന് ഊർജവും അല്ലെങ്കിൽ പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന രീതിയിൽ, ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ അങ്ങനെ കിട്ടുന്ന രീതിയിൽ മാംസവും അരിയും സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ ഭക്ഷണമാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സൈനികർക്കായിട്ട് ദം ചെയ്തുണ്ടാക്കിയ ആ വിഭവമാണ് പിന്നീട് പരിഷ്കരിക്കപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ബിരിയാണിയായി മാറിയത് എന്നാണ് ചരിത്രം. ഇനി വിവിധങ്ങളായിട്ടുള്ള ബിരിയാണികളുടെ പെരുമകൾ തേടി പോവുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് ഐറ്റമുള്ളത്, ഇപ്പോൾ ഈ മുഗളായി ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, ചെന്നൈ ബിരിയാണി, കേരളത്തിൽ തന്നെ തലശ്ശേരി ബിരിയാണി, കുറ്റിച്ചറ ബിരിയാണി, കണ്ണൂർ ബിരിയാണി, കോഴിക്കോട് ബിരിയാണി, എറണാകുളത്തിൻ ബിരിയാണി, തിരുവനന്തപുരം ബിരിയാണി, അങ്ങനെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. കഥകളേറെ പറയാനുണ്ട് ബിരിയാണി കഥകൾ. ഇപ്പം എന്തായാലും ബിരിയാണിയുടെ പേര്, ബിരിയാണിയുടെ ചരിത്രം, ഇതെല്ലാം കിട്ടിയല്ലോ, സന്തോഷമായല്ലോ, എനിക്കും സന്തോഷമായി. ഇനി ദം പൊട്ടിച്ചോളൂ. ദം പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്, അതെന്താണെന്ന് രണ്ട് മൂന്ന് പാട്ടുകൾക്ക് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഈദ് മജ്ലിസാണ് കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പുണ്ണിയാണ് കൂടെയുള്ളത്.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Riyada Medical Center wishes you Eid Mubarak.
3: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: എല്ലാവർക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

പൊട്ടിക്കല്ലേ തമ്പൊട്ടിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു സാർ. കാരണം 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരുടെയും വീടുകളിൽ ബിരിയാണിയുടെ ദമ്മൊക്കെ ഒരുങ്ങി കഴിയും. അപ്പോൾ എങ്ങനെയാണ് പൊട്ടിക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഗൾഫ് മാധ്യമം ഒരുക്കുന്ന ദം ബിരിയാണി കോൺടെസ്റ്റ് നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ്റെ ഭാഗം സെപ്റ്റംബറിലാട്ടോ ഈ മത്സരം നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെപ്റ്റംബറിലാണ് മത്സരം നടക്കുന്നത്, പക്ഷേ ഇപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷനിലേക്ക് പങ്കെടുക്കാം. പെരുന്നാൾ ബിരിയാണി നിങ്ങളെ ഖത്തറിലെ താരമാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ ബിരിയാണി ദം പൊട്ടിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുക്കുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ ആവി പറക്കുന്നതും കൂട്ടുകാർക്ക് വിളമ്പുന്നതും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും അല്ലെങ്കിൽ കുഞ്ഞു മക്കളൊക്കെ കഴിക്കുമ്പോൾ മനോഹരമായ വീഡിയോകൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ എടുത്തിട്ട് 7727760 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 7727760 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് മെസ്സേജുകളായിട്ട് അയക്കാം. അപ്പോൾ ഈ ഈദ് ദിനങ്ങളിലെ പ്രത്യേക ബിരിയാണിക്ക് 3 പേർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൾഫ് മാധ്യമമാണ് അതൊരുക്കുന്നത്, ഒലിവ്സിനോ റേഡിയോ നെറ്റ്വർക്കാണ് ആ പ്രോഗ്രാമിൻ്റെ ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സായിട്ട് എത്തുന്നത്. എന്തായാലും പെരുന്നാൾ ആഘോഷങ്ങൾ ഇന്ന് തകൃതിയായിട്ട് നടക്കുന്നത് നാട്ടിലാണ്. ഇപ്പോൾ നാട്ടിൽ പെരുന്നാൾ കുപ്പായം ഇട്ട മക്കളുടെ ഫോട്ടോസും ഫാമിലി മെമ്പേഴ്സിൻ്റെ ഫോട്ടോസും അവിടെ അവർ ഭക്ഷണം കഴിക്കുന്നു അവരുടെ യാത്രകളും എല്ലാം ഇവിടെ നിന്ന് ഈ അവധി ദിവസം നമ്മൾ കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. നാട്ടിലേക്ക് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പറയണം ഞങ്ങളുടെ സുനോ ഫാമിലിയുടെ സന്തോഷവും ആശംസകളും അറിയിക്കുന്നു, സ്നേഹ സന്തോഷങ്ങളും അറിയിക്കുന്നു എന്നുകൂടി പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും ഈദ് മജ്ലിസിൽ നിന്നും ഈ സമയം എനിക്ക് ഇവിടെ പറയേണ്ട സമയമായിരിക്കുന്നു. ടാറ്റ, ബൈ ബൈ. എല്ലാ അവധി ദിവസങ്ങളിലും പറയുന്നത് പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: Eid Mubarak, Eid Mubarak, Eid Mubarak. Here's Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Lulu Hypermarket wishes you Eid Mubarak.
6: Eid Majlis, Majlis, Eid Majlis, Majlis.
5: Suno, Eid.

0: ഹലോ, ഈദ് മജ്ലിസ്. ഇന്ന് ഈദ് സ്പെഷ്യൽ ആയിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മുഹസിൻ തളിക്കുളമാണ്. ഹലോ മുഹസിൻ കാ, ഈദ് മുബാറക്.
1: ഈദ് മുബാറക്. ഈദ് മുബാറക്.
0: ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാപ്പിള കല അക്കാദമിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരാള് തന്നെയാണ് മുഹസിൻ കാ. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെ എപ്പോഴും ഏതൊരു സമയത്തും എന്തെങ്കിലും രീതിയിൽ മാപ്പിളപ്പാട്ടാണെങ്കിലും ദഫ് മുട്ടാണെങ്കിലും അരമന മുട്ടാണെങ്കിലും എന്തിനെ കുറിച്ച് ചോദിക്കാൻ വിളിച്ചാലും എപ്പോഴും റേഡിയോസിനോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഈദാണ് പ്രത്യേകിച്ചും നാട്ടില്, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നാട്ടിലെ ഈദ് മിസ് ചെയ്യുന്നുണ്ടോ?
1: തീർച്ചയായും. കാരണം ഏകദേശം ഒരു 25 വർഷം തികയാണ് ഈ സമയം പ്രവാസ ലോകത്ത്. കുട്ടിക്കാലത്തെല്ലാം ബലി പെരുന്നാളിനോടനുബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു മാപ്പിള കലകളുടെ തൃശ്ശൂർ തളിക്കുളം എന്ന സ്നേഹതീരത്ത് നടക്കുന്ന വലിയ ഒരു അരവനമുട്ടിന്റെ ഒരു സദസ്സുണ്ട്. ആ വലിയ പരിപാടിയിൽ മാസങ്ങൾക്ക് മുന്നിൽ വളരെ ഒരു 7-8 വയസ്സുള്ള ഒരു കുട്ടിയായ ഞാൻ ആ ഒരു കാലഘട്ടത്തില് അരവനയും മുട്ടി കടൽ തീരത്തിലൂടെ ഒരുപാട് കൂട്ടുകാരൊന്നിച്ച് കൊടിയൊക്കെ പിടിച്ച് ആ പ്രദേശത്തുള്ള ജാതി മത ഭേദമന്യുള്ള അറവനമുട്ടിന്റെ ബെയ്ത്തില് ആ ബെയ്ത്തില് ശീലിൽ പാട്ടുകൾ പാടി. വളരെ കുട്ടിക്കാലത്ത് തന്നെ അറവനമുട്ടിയിൽ പാട്ട് പാടിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു മാപ്പിളകല അല്ലെങ്കിൽ അത്തരം കലകളിലൂടെ പ്രത്യേകിച്ച് ബലി പെരുന്നാളിന്റെ സമയം 2 പെരുന്നാള് നടക്കുന്ന ഏകദേശം ഒരു 100 വർഷത്തോളമായി ആ പരിപാടി അവിടെ നടക്കുന്നു. ആ പരിപാടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പെരുന്നാൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ബലി പെരുന്നാൾ വരുമ്പോൾ, സ്വാഭാവികമായിട്ടും നാട്ടിൽ പോകണം എന്നുള്ള എപ്പോഴും ഏകദേശം അടുത്ത കാലങ്ങളിലൊക്കെ 2 പെരുന്നാളിലൊക്കെ നാട്ടിൽ കഴിഞ്ഞ വർഷമൊക്കെ പങ്കെടുത്തിരുന്നു. പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് 2 പെരുന്നാള് രാത്രിയിൽ ആ ഓർമ്മകൾ എന്നെ വളരെ വേട്ടയാടാറുണ്ട്. കാരണം വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ മാനസികമായി ആ ഒരു ദിവസം എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്താറുണ്ട്. എത്തിച്ചേരാൻ പറ്റാത്തത്, ഇപ്രാവശ്യം എന്തായാലും പോകാൻ സാധിക്കില്ല എന്നറിയാം. എന്നിരുന്നാലും ആ ഒരു പങ്കെടുക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിലാണ് റേഡിയോ സുനയുമായി ഇപ്രാവശ്യത്തെ റേഡിയോ സുനയിലേക്കും അതോടൊപ്പം തന്നെ ഖത്തറിലെ പ്രേക്ഷകരിലേക്കും ലോകത്തുള്ള എല്ലാവരിലേക്കും ഈ ഒരു ദഫമുട്ടിന്റെ താളത്തില് കുറച്ച് കുട്ടികളും വലിയ മുതിർന്നവരും എല്ലാ കുടുംബങ്ങളും അടക്കം ഞങ്ങള് റേഡിയോ സുനയുടെ ഒരു ഈദ് ആഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നത്.
0: ഒരുപാട് പേര് കേട്ടു, അവർക്കൊക്കെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ നമ്മളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു ഫുൾ ഗ്രൂപ്പിന്റെ ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ പാട്ടിലൂടെ ഒക്കെ തന്നെ എല്ലാവരും കഥ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കി വിശേഷങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കേൾക്കാം. കേട്ടോണ്ടേ ഇരിക്കുക തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: are listening to Radio Sunoh 91.7 FM,
1: Qatar's favorite radio station.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
6: നസീം ഹെൽത്ത് കെയർ വിഷസ് യു ഈദ് മുബാരക്.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Sunoh 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: ആലമടങ്കലമൈത്തവനല്ലേ, അഖിലത്തിനും അധിപനുമല്ലേ.
9: ഹായ്, ഞാൻ നിങ്ങളുടെ വിധു പ്രതാപ്. റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ.

0: എക്സ്ചേഞ്ച് വിഷസ് യു ഈദ് മുബാരക്.
1: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
3: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, relax and recharge with 917 evening. 917 evening, power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 917 evenings.
4: Joy Alukas 917 evenings presented by
5: Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
8: in association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, let's make every outing unforgettable.
12: And
13: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
14: You are listening to
15: Radio Suno 91.7 FM,
16: Qatar's favorite radio station.
17: Favorite radio station.

0: Ζάνο. Eat Matchless.
1: പുണ്യ വചനങ്ങളിലൂടെ ഒരു ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ല, എന്നാൽ പലതും നേടാനുമുണ്ട്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: വെൽക്കം ബാക്ക് ടു കൊത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. എൻ്റെ കൂടെ മുഹസൻ തളിക്കുളമാണുള്ളത്. നമ്മളിങ്ങനെ ഈദ് ഓർമ്മകളും നാട്ടിലത്തെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും മാപ്പിള കലാ അക്കാഡമിയിൽ നിന്ന് മുഹസൻ കാ, എനിക്കിനി ചോദിക്കാനുള്ളത്, മുഹസൻ കാരുടെ ഈ ഒരു മാപ്പിള കലയോടുള്ളൊരു ഇഷ്ടം കുഞ്ഞിലെ മുതലേ ഉള്ളതാണോ?
2: അല്ല, ഞങ്ങളുടെ പ്രദേശം, ആ പ്രദേശം എന്ന് പറയുമ്പോൾ നാട്ടിയ തളിക്കുളം. നാട്ടിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എം ഐ യൂസ് അലിക്കയുടെ നാട് തളിക്കുളം. പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ആളുകൾ കുറച്ച് ഗൾഫർ മുഹമ്മദ് അലിക്ക, അങ്ങനെ ഒട്ടനവധി വളരെ പ്രഗത്ഭരായ അറിയപ്പെടുന്ന ഒരു സ്ഥലത്തിൽ നിന്നാണ് ഞാൻ എന്നെ പോലുള്ള ആളുകളൊക്കെ. കാരണം ആ പ്രദേശത്ത് മാപ്പിള കലകൾക്ക് വളരെ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ഒരേ വർഷവും ഈ അറവനമുട്ടും മാപ്പിള കലകളൊക്കെ പഠിച്ചുകൊണ്ട് അടുത്ത വർഷത്തേക്ക് അങ്ങനെ ഒരുപാട് കുട്ടികൾ അവിടെ വളർന്നു വരുന്നുണ്ട് ആ പ്രദേശത്ത്. അപ്പോ അന്നും ഇതുപോലെ എന്റെ വാപ്പ ഏകദേശം ഒരു 5 വർഷം മുമ്പ് മരിച്ചു. എന്റെ വീട്ടിലേക്ക് ഒരുപാട് ഈ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ആ കാലഘട്ടത്തിലെ വിടൽ മൊയ്തുക എന്നൊക്കെ പറയുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിനൊക്കെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം വീട്ടിലിരുന്ന് പാട്ട് എഴുതുകയും പാടുകയും അത് കേൾക്കുകയും അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തിനെ പുസ്തകമിറക്കാൻ വേണ്ടി എന്റെ വാപ്പ പ്രിയപ്പെട്ട മുഹമ്മദ് എന്ന് പറയും, അപ്പൊ അദ്ദേഹത്തിനൊരു പാട്ടിറക്കാൻ പുസ്തകമിറക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതും ആ പാട്ടുകൾ അദ്ദേഹം എഴുതിക്കൊണ്ട് വീട്ടിലിരുന്ന് ആ ഒരു വലിയ ടൈപ്പ് റെക്കോർഡിൽ പാടി റെക്കോർഡ് ചെയ്യപ്പെടുന്നതും ഒക്കെ എന്റെ വളരെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നതാണ്. അതിനോടൊപ്പം തന്നെ വളരെ സജീവമായി പറയുമ്പോൾ തീർച്ചയായും തൃശ്ൂർ ജില്ലയിലുള്ള മൺമറഞ്ഞു പോയ മർഹും കെ ജി സത്താർക്ക, സത്താർ സാഹിബിന്റെ പാട്ടുകളെല്ലാം തന്നെ എന്റെ വല്യപ്പ വീട്ടിലിരുന്ന് ടൈപ്പ് റെക്കോർഡിൽ വെച്ച് കേൾക്കുന്നതും പഴയ കാലഘട്ടത്തിലെ എ വി മുഹമ്മദ് കെയുടെ ഒക്കെ ബലിപെരുന്നാൾ പാട്ടുകള്, അത്തരം പാട്ടുകളെല്ലാം വളരെ കുട്ടിക്കാലത്ത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇപ്പോഴും ഇത്തരം പാട്ടുകളോട്, പഴയ പാട്ടുകളോട് എത്രയോ ബലിപെരുന്നാൾ വന്നാലും ആ പഴയ പാട്ടുകൾ തന്നെ നമ്മുടെ വായിൽ പാടാൻ വരികയും അത് സദസ്സുകളിൽ അവതരിപ്പിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ അതിനോട് താല്പര്യം കൂടുതൽ കാണുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു ചെറുപ്പത്തിലെ എന്റെ വീട്ടിൽ നിന്നും, അല്ലെ എന്റെ വല്യപ്പ, അല്ലെങ്കിൽ എന്റെ ഉപ്പ, എന്റെ അമ്മായികള് ഒക്കെ ഉണ്ട് വീട്ടിലൊക്കെ അങ്ങനെ പാട്ടുകാരുണ്ട്. എന്റെ അടുത്തൊരു തലമുറ എന്ന് പറയുന്ന എന്റെ മക്കള് പെങ്ങന്മാരും ഒക്കെ അത്യാവശ്യം പാട്ടുകാരാണ്. ഒരുപക്ഷെ റേഡിയോ സ്റ്റുഡിയോയിലേക്ക് ഞാൻ വരുന്നത് എന്റെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, ഏതെങ്കിലും ഒരു കലാകാരനെ അവിടെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്കറിയാം ഖത്തറിലുള്ള പല ഹൗസ് വ്യൂവർമാരായ പല എഴുത്തുകാരെയും പാട്ട് പാടുന്നവരെയും പല അത്യാവശ്യം മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആളുകളൊക്കെ ഞാൻ റേഡിയോ സ്റ്റുഡിയോയിലേക്ക് പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഈ ഒരു തലമുറ കൈമാറി വരുന്ന എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇപ്പോ ഈ കഴിഞ്ഞ നമ്മുടെ ഈ പരിപാടിയിൽ പോലും വളരെ ചെറിയ കുട്ടികള്, 3 പെൺമക്കൾ ഇരുന്ന് പാടിയായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചാലോ അറിയാലോ. ആ കുട്ടികളൊക്കെ ആദ്യമായിട്ടാണ് റേഡിയോ സ്റ്റുഡിയോയുടെ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് മാപ്പിളപ്പാട്ടിന്റെ ആദ്യമായിട്ട് ലൈവ് ഓർക്കസ്ട്രയിൽ ആ ഫ്ലോറിലിരുന്ന് അവർ പാടിയത്. വളരെ മനോഹരമായി പാടി, ശ്രദ്ധിച്ചല്ലോ, അഷ്ടമി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഈ പഴയ തനത് മാപ്പിളപ്പാട്ടുകളൊക്കെ വീണ്ടും കൈമാറുക എന്ന ഒരു ഉദ്ദേശത്തോടെ കൂടി മുന്നോട്ട് പോവുകയാണ്.

0: listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Hi, this is Shahnawaz Rashid from Commercial Bank of Qatar. Commercial Bank wishes you and your family a very happy Eid Mubarak.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
7: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
9: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
10: അതിമോഹമാണ് അതിമോഹം.
11: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
12: ഓ ഡ്രാമ,
13: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
12: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
14: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
15: Brought to you by Safari, world-class shopping experience, Doha, Qatar.
16: And shine smarter this season with Malabar Gold and Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.

0: ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനു 91.7 FM. മൊഹസിൻ തളിക്കുളമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. മാപ്പിള കലാ അക്കാദമിയിൽ നിന്നും ദഫ് മുട്ടാണെങ്കിലും അറബന മുട്ടാണെങ്കിലും കോൽക്കളി ആണെങ്കിലും ഇതൊക്കെ പണ്ടത്തെ പോലെ അധികം ആൾക്കാരിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ സജീവമല്ല, അല്ലെങ്കിൽ ആൾക്കാർ അതിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നാറുണ്ടോ?
1: അത് ഞാൻ ഇപ്പോ നാട്ടില് ഒരു 5 മാസം നാട്ടില് പോയ വെക്കേഷൻ ടൈം, ഈ 5 മാസവും തൃശൂർ ജില്ലയിലുള്ള വിവിധ സ്കൂളുകളില് ഈ മാപ്പിളപ്പാട്ട് മഹാകവി മൈൻകുട്ടി വൈദ്യരുടെ പാട്ടുകളുടെ പഠന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പല സ്കൂളുകളിൽ. അപ്പൊ ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, സർക്കാർ സ്കൂളുകളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ വിഷയം അവരോട് നമ്മൾ സ്വാഭാവികമായിട്ടൊരു മാപ്പിളപ്പാട്ട് സൈഡിന്ന് വരുമ്പോൾ അവര് അതിനെ അവരെ ഏത് രീതിയിലാണ് അതിനെ അക്സെപ്റ്റ് ചെയ്തത് എനിക്കറിയാം. കാരണം വളരെ താല്പര്യത്തോടു കൂടി സ്കൂളുകളെല്ലാം സ്കൂൾ മാനേജ്മെന്റ് എല്ലാം നമ്മളോട് കാണിച്ചു കൊടുത്ത് താല്പര്യമുണ്ട്. അപ്പോ ഇത് സജീവമായിട്ട് തന്നെ ആളുകളിലേക്ക് അതിനെ വളരെ താല്പര്യത്തോടെ സ്കൂൾ മാനേജ്മെന്റും രക്ഷിതാക്കളും വളരെ താല്പര്യത്തിൽ, പ്രത്യേകിച്ച് പഴയ തനത് മാപ്പിളപ്പാട്ടുകൾ കുട്ടികളെ പഠിക്കാനും കലോത്സവത്തിനൊക്കെ പാടി മത്സരിക്കാനും അവർ താല്പര്യപ്പെടുന്നുണ്ട്. തീർച്ചയായും സജീവമായിട്ട് തന്നെയുണ്ട്. പക്ഷേ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരുപാട് നേരം റിഹേഴ്സലുകളോ അല്ലെങ്കിൽ ഇത് പഠിക്കാനോ, കാരണം സ്വാഭാവികമായിട്ടും സ്കൂൾ പഠനങ്ങളും ഇതിന്റെ ഇടയിലാണ് ഇതൊക്കെ പഠിക്കാനായി സമയം കണ്ടെത്തേണ്ടത്. അതുമാത്രം ഒഴികെ ബാക്കി സജീവമാണ് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാനിതിനു വേണ്ടി ഒരുപാട് സ്ഥലത്ത് സഞ്ചരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം, നാട്ടിൽ ചെന്നാൽ തന്നെ മറും മൈൻകുട്ടി വൈദ്യർ സ്മാരകത്തിലേക്കും മഹാകവികളായ പല ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന OM കരുവാര കുട്ടുമാച്ചിന്റെ വീട്ടിലേക്കും അത്തരം ആളുകളിലേക്കും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന രീതിയിലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റു തരത്തിലെല്ലാം നമ്മൾക്കറിയാം സജീവമാണ് ഈ രംഗം. മാപ്പിളപ്പാട്ട് നിങ്ങൾക്കറിയാം, ഒരു റിയാലിറ്റി ഷോയിൽ പോലും അല്ലെങ്കിൽ ചാനലുകൾ നടക്കുന്ന മാപ്പിളപ്പാട്ടിന് കിട്ടുന്ന ഹൈപ്പ് എല്ലാ പാട്ടുകൾക്കും തന്നെ തന്നെയും പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ ഒരുപാട് നമ്മുടെ ചാനലിലൂടെ കടന്നു പോയിട്ടുണ്ട്.
0: അപ്പൊ
1: അത് അതിന്റെ സ്വീകാര്യത തന്നെയാണല്ലോ കാണിക്കുന്നത്.
0: അതെ അതെ അതെ.

0: listening to Radio Suno 91.7 FM.
1: Tata's favorite radio station.
0: Favorite radio station.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി കുറേശി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, കുറേശി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
3: Eid Mubarak, Eid Mubarak, Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
4: Hi, I'm Haris Kadar, Marza Group General Manager. Wish you and your family a very happy Eid Mubarak.
5: Eid Majlis, Majlis, Eid Majlis, Majlis.
2: Suno, Eid Majlis.

0: चलो ईद मजलिस ഈദ് മജ്ലിസ് വിശേഷങ്ങൾക്ക് ഈട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മുഹസിൻ തളിക്കുളമാണ്, മാപ്പിള കലാ അക്കാദമിയിൽ നിന്നും. അപ്പൊ മുഹസിൻ ഖാൻ, നമ്മള് മാപ്പിളപ്പാട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വീകാര്യത എപ്പോഴും ഉണ്ട്, എക്കാലത്തും ഉണ്ട്, പക്ഷെ ശൈലിയിൽ എനിക്ക് തോന്നുന്നു മാറ്റങ്ങൾ വരുന്നു. ആൾക്കാർ ഇപ്പോഴും കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ പണ്ടത്തെ രീതിയിൽ നിന്നും അതേ പാട്ടുകൾ തന്നെ മറ്റൊരു ശൈലിയിലൊക്കെ മറ്റൊരു ശൈലിയിൽ മാറ്റിപ്പാടി അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ നമ്മളിപ്പം പറയാറുള്ള ജെൻസി പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരെ എത്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണെന്ന് തോന്നുന്നില്ലേ ഇപ്പോ?
1: അതില് തന്നതിനെ പിന്തുടരണം എന്ന് നിർബന്ധ ബുദ്ധി വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പോഴത്തെ തലമുറയുടെ വളരെ മനോഹരമായ ഹിറ്റ് ഗാനങ്ങളും ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള പല ഗാനങ്ങളുണ്ട്. പക്ഷെ അതിന്റെ എഴുത്തുകാരെ നമ്മൾ തേടി പോകുമ്പോഴാണ് അവർ പഴയ ആളുകളാണ്. പ്രത്യേകിച്ച് എന്റെ പേരെടുത്ത് പറഞ്ഞു അഷറഫ് പാപ്പട്ടി പോലുള്ള പുതിയ അത്തരം എഴുത്തുകാരെ ചിലപ്പോൾ ലോകത്ത് പ്രശസ്തരായിരിക്കണമെന്നില്ല. പക്ഷെ അവർക്ക് എഴുതി ആ ഒരു പാട്ടെഴുത്തിന്റെ ആ പുറകിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമ്മൾക്കറിയാം പാട്ടെഴുത്തുകാർ പഴയ ആളുകളൊക്കെ തന്നെയാണ്. പുതിയ തലമുറ ആളുകൾക്ക് ചിലപ്പോൾ ഈ ഇത്തരം പാട്ടുകൾ എഴുതണമെന്ന് അതിന് കുറച്ച് പ്രാവീണ്യം വേണ്ടിവരും.
2: പക്ഷെ
1: പുതിയ തലമുറ വളരെ മനോഹരമായി അത് കമ്പോസ് ചെയ്ത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അത് പബ്ലിക്കിലേക്ക് വരുമ്പോൾ മില്യൺ കണക്ക് വ്യൂസ് ഉള്ള പല മാപ്പിള പാട്ടുകളും ഇപ്പോഴും പുതിയതായിട്ട് റിലീസായി വരുന്നത്.
2: അതെ അതെ, അതെനിക്ക് തോന്നുന്നു അതിന് വലിയൊരു കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്, അതിലേക്ക് ഉള്ള ഒരു വലിയ പുഷും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മൾ കുറച്ച് ആധികാരികമായി നമ്മൾ മാപ്പിള കലയിലേക്കൊക്കെ തന്നെ പോയി. പക്ഷെ ഇനി എനിക്ക് മുഹസിൻ എന്ന് പറയുന്ന ചെറിയ കുട്ടിയിലേക്കാണ് എത്തേണ്ടത്. ചെറുപ്പത്തില് ഉമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡ് കാത്തു നിൽക്കുന്നതും അല്ലെങ്കിൽ രാവിലെ ഉപ്പാന്റെ കൈപിടിച്ച് പള്ളിയിൽ പോകാനായി കാത്തു നിൽക്കുന്ന ആ ഒരു മുഹസിന്റെ പണ്ടത്തെ ഈദ് ഓർമ്മ, ഈദ് ദിവസത്തെ ഓർമ്മ അതെങ്ങനെയായിരുന്നു?
1: ഓ, ഉപ്പ ഒരു പ്രവാസിയായിരുന്നു. വളരെ കുട്ടിക്കാലത്ത് തന്നെ ഉപ്പ അബുദാബിയിലായിരുന്നു. ആ സമയം ഞാനാണ് വീട്ടിലെ മൂത്ത കുട്ടി. അപ്പോ അതിന്റെ നല്ലൊരു പരിഗണന, വലിയൊരു ഒരു തറവാട്, ഒരു കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന എന്റെ ഉപ്പ മൂത്താപ്പ, ഇങ്ങനെ രണ്ടു ഫാമിലി ആയിരുന്നു. അപ്പോ വളരെ ഐക്യത്തോട് കൂടി പോകുന്ന ഉപ്പാക്ക് എട്ട് പെങ്ങന്മാരായിരുന്നു. അപ്പോ പെരുന്നാള് ശരിക്ക് എന്ന് പറഞ്ഞത് ഞങ്ങളെ വീട്ടിലൊരു ആഘോഷമാണ്. കാരണം അത് ഒന്നാം പെരുന്നാളിന് ഉച്ചയ്ക്ക് ശേഷം അതോടെ ആരംഭിക്കുന്നു. ഒരു ഒരാഴ്ചയോളം കൈകുട്ടാട്ടും, അതിന്റെ ശേഷം വട. അങ്ങനെ വളരെ വീട്ടിലെ മൂത്ത കുട്ടി കാരണമായിരിക്കാം ഇവരൊക്കെ നമ്മളോട് വളരെ സ്നേഹത്തോടെ. ആ കാലഘട്ടത്തിൽ എന്നെ കുറിച്ച് അവർ പാട്ട് എഴുതുന്നു, വീട്ടിലവർ പാടുന്നു. ഇപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലെ നാട്ടിലുള്ള സമയത്തൊക്കെ ഓരമ്മ എനിക്ക് പഴയ പാട്ടുകളൊക്കെ പാടിത്തരും. ഇപ്പോഴും അവരെനിക്ക് പാടിത്തരുമ്പോഴൊക്കെ വളരെ കൗതുകം തോന്നാറുണ്ട്. അപ്പോ വീട്ടിലെ ഭക്ഷണം രീതി എന്ന് പറയുന്നത് പെരുന്നാളിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാട് പഴത്തിന്റെ പഴക്കൊലകൾ വരിക്കും. എന്നിട്ട് വീടിന്റെ അപ്പുറത്ത് വലിയൊരു കുഴി ഒഴിച്ച് ചൂളയിട്ട് പഴിപ്പിക്കുന്ന ഒരു കാലഘട്ടം എന്റെ മനസ്സിലേക്ക് വരികയാണ്. അന്ന് വാപ്പയുടെ വാപ്പയായ വെള്ളിപ്പ വയ്യാതെ കിടക്കുന്ന ഒരു സാഹചര്യം, അദ്ദേഹം രാവിലെ തന്നെ വിളിച്ച് ഒരു അത്തറ പൂശി തരുന്നത് പേരക്കുട്ടികൾക്കെല്ലാം വെള്ളിപ്പ, അതായത് ഉപ്പയുടെ ഉപ്പ, പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പറഞ്ഞയക്കുന്ന ഒരു നല്ല ഓർമ്മയാണ് എന്റെ മനസ്സിലുള്ളത്.
2: ഓക്കെ, തിരിച്ചു വരുമ്പോ എല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി കഴിക്കുക അല്ലേ?
1: ബിരിയാണി അല്ല, കാരണം നല്ല മീൻ ആണ്. കാരണം പൈക്ക് സ്വന്തമായി അപ്പുറത്ത് കടലിന്റെ അടുത്ത് തന്നെ സ്വന്തമായിട്ട് ചെറിയൊരു ഫിഷ് ബോട്ട് ഉണ്ടായിരുന്നു. മീനിന് യാതൊരു ക്ഷാമവും ഉണ്ടായിട്ടില്ല വീട്ടില്. ഇവിടുത്തെ ഐക്കൂറ എന്ന് പറയുന്ന അറുക്കിയ അങ്ങനെ പലവിധ മീനുകളൊക്കെ വീട്ടില് രാവിലെ തന്നെ എത്തും. ഫിഷാണ് ഞങ്ങളെ വീട്ടിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഭക്ഷണമായി ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങളുടെ പെരുന്നാളിന് ആഘോഷത്തിന് എല്ലാവരും അങ്ങോട്ടും അറിയാമല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സ്നേഹവും സഹോദരവും ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്നു.

0: ഇന്ത്യൻ ഗ്രിൽ ഹൗസ് വിഷസ് യു ഈദ് മുബാരക്.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7 FM,
2: കൊതാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
4: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
6: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ.
5: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
7: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
5: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
6: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
5: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
8: മുബാരക് ഈദ് മുബാരക്.
9: ഹായ് എല്ലാവർക്കും, നമസ്കാരം. ഞാൻ ഭാവന. ഖത്തറിലെ റേഡിയോ സുനോ ശ്രോതാക്കൾക്ക് എന്റെ ഈദ് ആശംസകൾ.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ.

0: വെൽക്കം ബാക്ക്. ഇത് ഈദ് മജ്ലിസ് ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മാപ്പിളക്കല അക്കാദമിയിൽ നിന്നും മുഹസിൻ തളിക്കുളമാണ്. ഉപ്പ പ്രവാസി ആയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ മുഹസിൻക്ക് പ്രവാസി ആയതിനു ശേഷം ഖത്തറിൽ ഇത്രയും വർഷങ്ങളായി ഇവിടെ ഈദ് ആഘോഷിക്കുമ്പോൾ ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാണ്?
1: ഇവിടുത്തെ ഈദ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ കഴിഞ്ഞ ഷോയിൽ പങ്കെടുത്ത ആളുകളൊക്കെ അത്ര പരിചയമുള്ള ആളുകളൊന്നുമില്ല. ഒക്കെ നന്നായി പാടുന്നവരാണ്, പക്ഷെ അവരെ ദോഹയിലുള്ള ആളുകൾക്ക് അറിയണമെന്നില്ല. അപ്പോ അത്തരം കലാകാരന്മാരെ നമ്മൾ വേദിയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് പാടാനുള്ള അവസരം കൊടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ആഷിയ അൽത്തോഫുമായി സംസാരിച്ച സമയത്ത് റേഡിയോ സുനയുടെ ഒരു ഇഷൽ പ്രോഗ്രാമിലേക്ക്, വെള്ളിയാഴ്ച നടക്കുന്ന പ്രോഗ്രാമിലേക്ക് ഏകദേശം ഒരു 3 വർഷം മുൻപ് ഞാൻ ഷൈജൽ ഒടുങ്ങാക്കാട് എന്ന ഒരു മാപ്പിളപ്പാട്ട് എഴുതിയായിരുന്നു. ഒരു ഹൗസ് ഡ്രൈവറായിട്ടിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ആ സമയം അദ്ദേഹത്തെ കൊണ്ട് പരിചയപ്പെടുത്തുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു വീഡിയോയാണ്. പിന്നെ നിങ്ങൾക്കറിയാം റേഡിയോ സുനു തന്നെ എന്നോട് പറയുന്നത് ഒരുപാട് ആളുകളിലേക്ക് എത്തുവേണ്ടേ. അപ്പോ കഴിവുള്ള പ്രതിഭ ഇത്തരം പരിപാടികളിലൂടെ ഏത് സമയത്തും നമ്മളൊരു പ്രോഗ്രാം വെക്കുമ്പോ സ്വാഭാവികമായിട്ടും വളരെ പ്രശസ്തരായ പാട്ടുകാരെ ഒന്നും ചിലപ്പോൾ ഞാൻ വിളിച്ചൊന്നും വരില്ല. ഞാൻ വിളിക്കുന്നത് ഇത്തരം അവസരമില്ലാതിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ അറിയാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരെ കൊണ്ടൊന്ന് പരിപാടിയിൽ പങ്കെടുപ്പിക്കുക, അവരെ കൊണ്ട് പാടിപ്പിക്കുക. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും നമ്മൾ പഴയ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം ഒരു പ്രവാസ ലോകത്തെ പെട്ടെന്ന് ഇത് കഴിഞ്ഞു പോയല്ലോ എന്നൊരു വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ ആ വിഷമം ഒരു പക്ഷേ ഈ കഴിഞ്ഞ നമ്മുടെ ഈ എപ്പിസോഡിന്റെ റേഡിയോ സുനയുടെ പ്രോഗ്രാം കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് അത് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് വീണ്ടും ഒരു സന്തോഷം നൽകുന്നതായിരിക്കും.
0: ഉറപ്പായിട്ടും.

0: റേഡിയോ സ്റ്റേഷൻ ആസ്റ്റർഡിഎം ഹെൽത്ത് കെയർ വിഷസ് യു ഈദ് മുബാരക്. ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാൻ എത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറേഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
1: Eid Mubarak, Eid Mubarak, Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Rahman.

0: ഈദ് മജ്ലിസ് വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മാപ്പിളക്കല അക്കാഡമിയിൽ നിന്ന് മുഹസിൻ തളിക്കുളമാണ്. അപ്പോ മുഹസിൻ കാ, ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ചിലർക്കൊക്കെ ആദ്യമായിട്ടൊരു അവസരം കൊടുക്കുന്നതായിരിക്കും എന്ന്. എൻ്റെ അടുത്ത് നമ്മളുടെ കഴിഞ്ഞ ഷൂട്ടിന് വന്ന ദിവസം തന്നെ ഇവിടെ ചിലരൊക്കെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഈദ് ഓർമ്മകളും അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ കലാജീവിതത്തെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ മറുപടിയൊക്കെ കേട്ടിട്ടും അതിനോടൊപ്പം തന്നെ ചിലരുടെയൊക്കെ കണ്ണ് നിറയുന്നത് കണ്ടിട്ടും ആശയും നിസയും എന്നോട് പറഞ്ഞു, ഇതൊരു വലിയ കാര്യമാണ്, ഇതേപോലെ ചിലരൊക്കെ അൺനോട്ടീസ്ഡ് ആയിട്ട് പോവുക അല്ലെങ്കിൽ ഒരു ഒരു കറക്റ്റായിട്ടുള്ള ഒരു റെക്കഗ്നേഷൻ കിട്ടാതെ പോവുക എന്ന് പറയുന്നത് ഇത്രയും നാളുകളായിട്ട് അവർ കലയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്, അതുകൊണ്ടായിരിക്കും അവരുടെ കണ്ണ് നിറഞ്ഞത്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും തോന്നി എന്ന് പറഞ്ഞു. അത് സത്യത്തിൽ അതിന് വലിയൊരു കാരണം മോസിൻക തന്നെയാണ്.
1: താങ്ക് യു. സത്യത്തിൽ ഞാനിതൊന്നും അറിയില്ല, നിങ്ങളത് വളരെ എന്താ പറയാ ഒരു വീട്ടിലേക്ക് കയറി വന്ന പോലെ എന്റെ കൂടെ വന്നവരെ ഇത്രയും പരിഗണിച്ചത്. സത്യത്തിൽ ഞാൻ അവസാന നിമിഷത്തിലാണ് അവർ പോകുമ്പോൾ എന്നോട് പറയുന്നത്. ഒരു പക്ഷെ അഷ്ടമിക്ക് അറിയില്ലോ എന്നറിയില്ല, നമ്മൾക്കറിയാം 2016 ഖത്തറില് ഓണവും പെരുന്നാളും എന്നൊരു സമയമുണ്ട്. 2016 ആ സമയത്ത് മർഹബ മാവേലി എന്ന് പറഞ്ഞിട്ടൊരു ഓണപ്പാട്ട് ഇറങ്ങിയിരുന്നതും ഞാനാണ് ആ പാട്ട് എഴുതിയത്. അതിന്റെ കൺസെപ്റ്റ് എന്റേതായിരുന്നു, ഓർമ്മ അറിയാലോ. അപ്പൊ അത്തരം പദ്ധതികള് നമ്മളൊരു വലിയ പെരുന്നാള് അല്ലെങ്കിൽ ഒരു പെരുന്നാൾ ആഘോഷം മാത്രമല്ല, നമ്മുടെ മുന്നിലേക്ക് മലയാളി എന്ന രീതിയിൽ കേരളത്തിൽ നിന്നും വന്നുള്ള ഒരാളെന്ന രീതിയിൽ അല്ലെ കേരള ഒരു കേരളീയൻ എന്ന രീതിയിൽ നമ്മൾ എല്ലാ കലകളെയും എല്ലാ പാട്ടുകളെയും എല്ലാ മതങ്ങളെയും എല്ലാവരെയും നമ്മൾ ഒന്നിച്ച്, അതുകൊണ്ടാണ് മർഹബ മാവേലി എന്നൊരു പേരിട്ടതും ഓണവും പെരുന്നാളും വന്നപ്പോ അതിനെ ആ ഒരു തരത്തിലേക്ക് ആ പാട്ടിനെ മാറ്റിയെടുത്തതെല്ലാം. അപ്പൊ തീർച്ചയായും ഒരു മാപ്പിളപ്പാട്ട് മേഖലയിലെ ഒരാളെ എന്ന രീതിയിൽ എന്നെ ചൂണ്ടിക്കാണിക്കുന്നതിനേക്കാൾ പരം എന്നെ പേഴ്സണലായിട്ട് പറയുമ്പോ മിഡിൽ ഈസ്റ്റിലൊക്കെ നടക്കുന്ന വലിയ വലിയ ഇവന്റുകൾക്കെല്ലാം ചില മാപ്പിളപ്പാട്ട് പരിപാടികളുടെ തീം സോങ് എഴുതുന്നത് ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ബി കെ ഹരിനാരായണനാണ്. മലയാള സിനിമയില് 2 സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ള ബി കെയുടെ പാട്ടുകൾ നിങ്ങൾക്കറിയാം, വാതിക്കല്, വെള്ളരിപ്രാവ്, ജീവാംശമായി, ഉയരുന്നാഥനെ, മിനുങ്ങും മിന്നാ മിനുങ്ങെ, അങ്ങനെ ഒരുപാട് ഹിറ്റുകൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിനെ കൊണ്ട് മഹാകവി മെയിൻകുട്ടി വൈദ്യരുടെ ചരിത്രം നമ്മൾ എഴുതിപ്പിക്കുമ്പോ അദ്ദേഹം നമ്മളെ പോലും ത്രസിപ്പിക്കുന്നു. കാരണം എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം മാപ്പിളപ്പാട്ടിന്റെ ചരിത്രം എഴുതുന്നത്. അങ്ങനെ ഉള്ള ഒരുപാട് കലാകാരന്മാരൊക്കെ നമ്മളോടൊപ്പം ഈ ഒരു കാലഘട്ടത്തിൽ സഞ്ചരിച്ചു പോയിട്ടുണ്ട്. വയം കരുവാരെ കൊണ്ട് പോലത്തുള്ളവർ ഒരുപാട് കലാകാരൻ, മാപ്പിളപ്പാട്ടിന്റെ എഴുത്തുകാർ പോലും. ഇപ്പൊ നിലവിൽ നമ്മൾ പാട്ട് എഴുത്തുകാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ട് എഴുത്തുകാരെ, കാരണം അവരുടെ ഒരു സൃഷ്ടിയാണ് ലോകത്ത് നമ്മൾക്ക് കേൾക്കാൻ ആസ്വാദനം ഉണ്ടാകുന്നത്. പാട്ട് ആർക്കും പാടാം, പക്ഷെ എഴുത്ത് അതിനെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന രീതിയിലാണ് ഇത്തരം സിനിമാ മേഖലയിലുള്ള ബി കെ ഹരിനാരായണനെ പോലുള്ളവര് അല്ലെങ്കിൽ മലയാള മാപ്പിളപ്പാട്ട് മേഖലയിലുള്ള വയം കരുവാരക്കുണ്ട് മാഷ് ഇത്തരം ആളുകളോടൊക്കെ നമ്മൾ അവരുടെ കഥ കേൾക്കാനായി പോയിരിക്കുന്ന ഒരു സ്വഭാവവും നാട്ടിൽ പോയാൽ എനിക്കുണ്ട്. അവരായിട്ട് സംവദിക്കുക, അവരായിട്ട് വീട്ടിൽ കുറെ നേരം സംസാരിക്കുക, അവരുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുക, അത് കേൾക്കുക, അത് ഇപ്പോഴത്തെ നമ്മുടെ തലമുറക്ക് പകർന്നു കൊടുക്കുക. പല പരിപാടികളും നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നു ഇത്തരം പാട്ടുകളിലെ. തീർച്ചയായും നിങ്ങളെ പോലുള്ള റേഡിയോ സിനിമയുടെയൊക്കെ സഹകരണം തന്നെ നമ്മൾക്ക് വീണ്ടും പലതും ചെയ്യാനായി, പല പരിപാടികളും ദോഹയിലും നമുക്ക് നടത്താനായി വളരെ താല്പര്യം ഉണ്ടാകുന്നു എന്നതാണ് ഞാൻ നിങ്ങളോട് കൂടി പറയുന്നത്. കാരണം ഒരു ഇത്രയും വലിയൊരു മീഡിയ ഖത്തറിലെ വളരെ സജീവമായിട്ടുള്ള റേഡിയോ എന്ന രീതിയിൽ നിങ്ങളുടെ ഞങ്ങളോടുള്ള ഒരു പരിഗണന വളരെ ഹൃദ്യമാണ്.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷിക്കുക.
1: തീർച്ചയായും. അതോടൊപ്പം തന്നെ റേഡിയോ സിനിമയിലെ എല്ലാ ചങ്കുകൾക്കും, അങ്ങനെ പറയണത് എനിക്ക്, പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വലിയ പെരുന്നാൾ ആശംസകൾ.
0: വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു കൂട്ടം ആൾക്കാരെ ചേർത്ത് കൊണ്ടുവന്ന വലിയൊരു പരിപാടി തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഒക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ ഫേസ്ബുക്കിലും ഒക്കെ തന്നെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. എന്തുമാത്രം അത് കാണുന്നവർക്ക് എഫക്റ്റ് ആവുന്നുണ്ടെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല, പക്ഷെ നേരിട്ട് ഇവിടെ ഇരുന്ന് ആ ഹാർമോണിയത്തിന്റെയും ഒക്കെ തന്നെ ആ ഒരു വൈബിലിരുന്ന് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഡയറക്റ്റ് കിട്ടുന്ന ഒരു എഫക്റ്റ്, എത്രയാണ് ക്യാമറയ്ക്കും മൈക്കിനും പിടിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ കുറച്ചെങ്കിലും അവരിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതിനൊരു വലിയ കൈയടി എന്തായാലും മുസ്ലിം കൈക്ക് ഞാൻ തരുന്നു കേട്ടോ.
1: താങ്ക് യു.

0: റേഡിയോ സ്നോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ.
3: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
2: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
7: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ Olive Suno Radio Network. Carrefour wishes you Eid Mubarak.
8: Eid Majlis, Majlis, Eid Majlis, Majlis.
2: Suno Eid Majlis.

0: ചലോ ഈദ് മജ്ലിസ്. ഈദ് മജ്ലിസ് ആണ് കേട്ടുപോയി കൊണ്ടിരിക്കുന്നത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ. ഇന്ന് ഈദ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് രണ്ട് നല്ല സുന്ദരി കുട്ടികളാണ്. രണ്ടുപേരും അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടും. പ്രത്യേകിച്ചും ഈദ് നമ്മുടെ സ്പെഷ്യൽ ആ ഒരു സെഗ്മെന്റിലേക്ക് പാട്ട് പാടാനായിട്ടും കൂടി എത്തിയിട്ടുള്ള രണ്ടുപേരായിരുന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ. ഐഷ തൂബ ആൻഡ് ഫാത്തിമ സോയ, ഈദ് മുബാറക്.
1: ഈദ് മുബാറക്.
0: രണ്ടുപേരും എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? ഏത് സ്കൂളിലാണ് പഠിക്കണേ?
1: ഞാൻ നയൻത്തിലേക്കാണ് പോണത്. ഇവിടെ ഫോർത്തിലേക്ക്.
0: ഫോർത്ത്
1: നാട്ടില് കൊടുത്തായി.
0: ഓക്കെ ഓക്കെ ഓക്കെ. നാട്ടില് പഠിക്കുകയാണ്.
1: അതെ.
0: അപ്പൊ ഇപ്പൊ വെക്കേഷൻ
1: ആയതുകൊണ്ട് വന്ന്.
0: ആ ഓക്കെ. അപ്പൊ ഉപ്പ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇഷ്ടാണോ ഖത്തറ്?
1: ഓ ഇഷ്ടാണ്.
0: അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരു പാട്ട് പാടിത്തരാമോ?

0: സൂപ്പർ. അപ്പൊ എന്തായാലും രണ്ടുപേരും എനിക്ക് തോന്നുന്നു നാട്ടില് ഭയങ്കര ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു അല്ലേ, മാപ്പിളപ്പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്.
1: സ്കൂളിലൊക്കെ ഇങ്ങനെ കലാതിലകമായിരുന്നു.
0: കലാതിലകമായിരുന്നു രണ്ടുപേരും?
1: അതെ.
0: അടിപൊളി, സൂപ്പർ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇതിന് കുറെ ഹാർഡ് വർക്ക് വേണം, ഒരുപാട് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ വേണം. പാട്ടാണ്, അതെങ്ങനെയാണ് ഇപ്പൊ പഠിക്കാറൊക്കെ?
1: യൂട്യൂബിൽ നോക്കിയിട്ട് സ്വന്തമായിട്ട് പഠിക്കും, ഫോൺ ഉണ്ടായതുകൊണ്ട് ഈസി ആയിട്ട് പഠിക്കും.
0: ഈദ് എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും ഇഷ്ടം എന്താ നമുക്ക്? ഈദിന്റെ ഒരു സ്പെഷ്യൽ ഒരു സംഭവം നാട്ടിലൊക്കെ ആണല്ലോ കൂടുതലും ഈദ് ഉണ്ടാവുക.
1: റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവുക, അത് ഫ്രണ്ട്സിനൊക്കെ കാണാം, പുതിയ ഡ്രസ്.
0: ഓക്കെ, ചെറിയ ആളൊന്നും പറയുന്നില്ലല്ലോ. സോയിക്കുട്ടി, എന്താണ് ഈദ് എന്ന് പറയുമ്പോ സോയിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്?
2: പാട്ട് പാടുക, റിലേറ്റീവ്സ് വീട്ടിൽ പോവുക,
0: ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുക അല്ലേ. ബിരിയാണി, ഏത് ബിരിയാണിയാ കഴിക്കാൻ ഇഷ്ടം ഏറ്റവും കൂടുതൽ? ചിക്കൻ ബിരിയാണി ഇഷ്ടം. അപ്പൊ അത് അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യൂ അല്ലേ ഉച്ചക്ക്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ബീയിങ് എ പാർട്ട് ഓഫ് അസ്. ഈദ് മുബാറക്.
1: ഈദ് മുബാറക്.

0: Nasser bin Khaled wishes you Eid Mubarak.
1: You are listening to Radio Snow 91.7 FM,
2: Qatar's favorite radio station.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പെ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
3: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
2: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
6: നമസ്കാരം, ജ്യോത്സ്ന ഹിയർ. റേഡിയോ സുനോ 91.7 ന്റെ എല്ലാ പ്രിയപ്പെട്ട

0: Safari Hypermarket wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM.
2: Qatar's favorite radio station.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ്, ദോഹ. കോൾ 4000 1707.
5: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
6: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
5: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
7: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
5: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
6: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
5: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
8: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള Joyalukkas സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
9: Joyalukkas, world's favorite jeweler.
10: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: സ്പെഷ്യലിസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ ഇന്ന് നമ്മൾ ഈദ് സ്പെഷ്യൽ ആയിട്ട് ഓരോരോ പാട്ടുകാരെ ഒക്കെ തന്നെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ ഈദ് ഓർമ്മകൾ കേട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇബ ഹനാനാണ്. ഹായ് ഇബ.
1: ഹായ്.
0: ഈദ് മുബാറക്.
1: ഈദ് മുബാറക്.
0: പാട്ടൊക്കെ പാടി ഞങ്ങളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാനായിട്ട് റേഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ ഹിബ കുട്ടി പറയൂ, ഖത്തറിൽ എവിടെയാണ് പഠിക്കുന്നത്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഞാൻ MES ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 6-ാം ക്ലാസ്സിലാണ്. ഇപ്പൊ
0: ചെറുപ്പം മുതലേ ഇവിടെയാണോ?
1: ആ, ചെറുപ്പം മുതലേ ഇവിടുത്തെ.
0: ഓക്കെ. നാട്ടിലെവിടെയപ്പോ?
1: നാട്ടില് ഞാൻ തൃശ്ശൂർ.
0: ഈ മാപ്പിളപ്പാട്ട് പഠിച്ചു തുടങ്ങിയപ്പോ അതിന്റെ ലിറിക്സും കാര്യങ്ങളും അതിന്റെ സ്പീഡും എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കണം. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ മോളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്?
1: ഞാൻ പൊതുവേ എപ്പോഴും ഒറ്റയ്ക്കാണ് പഠിക്കുക, പക്ഷെ ഭയങ്കര ഹാർഡ് ആയിരിക്കുമ്പോ എന്റെ ഉമ്മ വന്ന് ഹെൽപ്പ് ചെയ്യാൻ
0: ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ. ഇവിടെ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ?
1: അതെ,
0: ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മാപ്പിളപ്പാട്ട് ഇപ്പൊ പാടിത്തരണേ.
1: ചൊങ്കു

0: ചങ്കിത്തുടിപ്പും ഈടുപ്പും രംഗിലതിപ്പും ഇനിപ്പും ചന്തിതുടുപ്പും ഈടുപ്പും എങ്കും പുളപ്പും തിമർപ്പും ചുടിച്ചൊരു സാരം സുഖസുരതരമാം മികപുരിഹരമാം സുഖസുരതരമാം മികപുരിഹരമാം ഷാജർ ഹാജർ സലാമാം ഷറഫുടെ മകാമാ സുഗതാനം.
1: അടിപൊളി, ഭയങ്കര ഫാസ്റ്റ് ലിറിക്സ് ആണല്ലോ. ഏ അടിപൊളിയായിട്ട് പാടി കേട്ടോ. എന്തായാലും ഇവിടുത്തെ ഈദ് ആഘോഷങ്ങൾ പൊതുവെ ഖത്തറിലായിരിക്കുമല്ലോ കൂടുതലും ഈദ് ആഘോഷിച്ചിട്ടുള്ളത്. ഏറ്റവും സ്പെഷ്യൽ എന്താണ് ഇതിന്?
0: ഏറ്റവും സ്പെഷ്യല് നമ്മള് ബെഡിൽ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റും. ബെഡിൽക്ക് ഫുഡ് ഇങ്ങനെ കൊണ്ടുവരും.
1: അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അതൊന്ന് പറയോ, കൊണ്ടുതരും ഫുഡ്?
0: ഫുഡ് കൊണ്ടുതരും.
1: ആ ഓക്കെ, അപ്പൊ ഉച്ചക്കോ അതും കൊണ്ടുതരും?
0: ഇല്ല, ഉച്ചക്ക് ചില സമയത്ത് ഫുഡ് കഴിക്കാറില്ല.
1: ഓഹോ, ഞങ്ങളൊക്കെ ഈദിന്റെ സാധാരണ ഉച്ചക്കത്തെ ഭക്ഷണമാണ് മെയിൻ ആയിട്ട് എടുത്തു വെക്കുക. ഇവ കുട്ടിക്ക് ഫുള്ളെല്ലാം ഓപ്പോസിറ്റ് ആണ്. അടിപൊളി, അപ്പൊ അതാണ് ഏറ്റവും സ്പെഷ്യൽ.
0: ഓക്കെ,
1: എന്തായാലും എല്ലാവർക്കും ഒരു ഈദ് മുബാറക് പറഞ്ഞോളൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ കേട്ടോ.
0: ഈദ് മുബാറക്.

0: ദാനതൽ ബഹാർ ബാർബിക്യൂ വിഷസ് യു ഈദ് മുബാറക്.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: Eid Mubarak, Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
4: Hi, I'm Tovino Thomas. You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Kete kete koottu kuda.
5: Suno, Eid Majlis.

0: മജ്ലിസിലേക്ക് സ്വാഗതം. കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ അശ്വിയോടൊപ്പം ഹിബയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹിബ, ഈദ് മുബാറക്.
1: ഈദ് മുബാറക്.
0: എനിക്ക് തോന്നുന്നു ഈദായി കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസങ്ങളാണ് ഹിബയ്ക്ക് പൊതുവെ. എല്ലാം ഈദ് അങ്ങനെയല്ലേ?
1: ശരിയാ, ഈദിന്റെ സമയത്താണ് പ്രോഗ്രാംസ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്ന ഒരു ടൈം. ഭയങ്കര, ഐ മീൻ, ഫാമിലി ആയിട്ട് മിക്കവാറും ഫസ്റ്റ് ഈദിന് തന്നെ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഈദ് മുതൽ ഫുൾ പരിപാടി.
0: ആ ഒരു ഈദിന് പോകുമ്പോഴാണെങ്കിൽ പോലും നമ്മളിപ്പോ പ്ലേലിസ്റ്റ് എടുക്കുമ്പോ ഇപ്പൊ പെരുന്നാൾ പാട്ട് മാത്രം പാടിയാലും പറ്റൂല, എല്ലാവർക്കും എല്ലാം കൂടി അല്ലേ? അങ്ങനെ കറക്റ്റ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് ഇത്ര പാട്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ളിരുന്ന് ആ സമയത്ത് കുത്തിയിരുന്ന് പഠിക്കാറുണ്ടോ?
1: അങ്ങനല്ല, പാട്ട് ഞാന് ഇതിപ്പോ വണ്ടി ഇരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും എന്റെ ചെവിയിൽ എന്തായാലും പാട്ടുണ്ടാവും.
0: ഓക്കെ ഓക്കെ.
1: പിന്നെ അങ്ങനെ അങ്ങനെ കേട്ട് കേട്ട് പഠിക്കും. പിന്നെ ചില പാട്ടുകള് എപ്പോഴും കേൾക്കുമ്പോ ചിലപ്പോ മടുപ്പല്ല, പക്ഷെ എന്തോലെ എക്സൈറ്റ് കേൾക്കുമ്പോ സുഖം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരു ടൈം നോക്കിയിട്ട്
0: ഇരിക്കും അങ്ങനത്തെ ഉള്ള പാട്ടിന്. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ ചെയ്യുന്നത് ഹിബ?
1: ഞാനിപ്പോ സെക്കൻഡ് ഇയർ UDST
0: പഠിക്കുകയാണ്. കോളേജിന്റെ ഒരു തിരക്കിനിടയിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈദായതുകൊണ്ട് തന്നെ ഒരു ഈദ് സ്പെഷ്യൽ സോങ്ങിലൂടെ തന്നെ തുടങ്ങാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിബ പാടുന്നതിൽ വെച്ചിട്ട്. ഇതിൽ ഈദ് പാട്ടാണോ എന്ന് വെച്ചാൽ അല്ല, പക്ഷെ ഒരു മാപ്പിള പാട്ടാണ്, ലൈല മജ്നുവിൻ നാട്ടിലി എന്ന് പറയുന്ന ഒരു സോങ്.

0: മുതൽ ഈദാവുമ്പോ ഏറ്റവും കൂടുതൽ ഹിബ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊരു മൊമെന്റിന് വേണ്ടിയിട്ടാണ്?
1: അല്ലാണ്ട് കൊറേ സാധനങ്ങളുണ്ട്. ഒന്ന് ഡ്രസ്സ്, പിന്നെ മൈലാഞ്ചി ഇടുക,
0: ഓക്കെ,
1: പിന്നെ ബിരിയാണി മസ്റ്റ്
0: മസ്റ്റ്,
1: പിന്നെ രാവിലെ എഴുന്നേറ്റ് പള്ളി പോവാ.
0: ഇത് ഇത്രയാണ് മെയിൻ
1: ആയിട്ടുള്ള കാര്യങ്ങൾ. പെരുന്നാള് തലേ ദിവസം തന്നെ ഫുൾ സെറ്റപ്പ് ചെയ്ത് മൈലാഞ്ചിലെ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ നെയ്ബേഴ്സ് ആണെങ്കിലും തലേ ദിവസം ഫുൾ സെറ്റപ്പ് ചെയ്ത് ഫുൾ ലൈറ്റും ഷോളും അതും ഇതൊക്കെ വെച്ചിട്ട് എന്നിട്ട് മൈലാഞ്ചി ഇടാവുള്ളൂ.
0: ആണോ?
1: എസ്തെറ്റിക് ആയിട്ട് വെക്കണം,
0: വൈബ് മുഖ്യം അല്ലേ.
1: പാട്ടും മൈലാഞ്ചിയും പിന്നെ ഫ്രണ്ട്സും എല്ലാരും മൈലാഞ്ചി ഇടുന്നോണ്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കാനും ആൾക്കാരുണ്ട്, കൈ അണിക്കാനും ആൾക്കാരുണ്ട്.
0: അപ്പൊ പിന്നെ കുഴപ്പമില്ല, അതാണ് അടിപൊളി, സൂപ്പർ. എന്തായാലും ഫാമിലി എല്ലാവരുമായിട്ട് ഇത്തവണത്തെയും ഈദ് ഉഷാറാകട്ടെ. എന്തായാലും തീരുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒരു പാട്ടും കൂടി ഞങ്ങൾക്ക് വേണ്ടി പാടി തരണം. കുറച്ചൊരു അടിപൊളി പാട്ട്, പക്ഷെ എന്നാലും ഈ ഒരു വൈബിന് ഈദ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം കേൾക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പാട്ട്.

0: 7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
4: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
5: റെസ്റ്റോറന്റ് പാർട്ണർ
6: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
7: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
8: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
9: ഫ്രാറ്റ്മാ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, herbs and spices. Visit Bradma Wholesale Market at Selva Road.
10: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
11: And
10: Grand Mall Hypermarket.
12: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
11: And
12: Partha's Barwa Village. Eid Aghoshikyam Partha's Nupom.
13: Ras Vindom wishes you Eid Mubarak.
14: Eid Majlis, Majlis, Eid Majlis, Majlis.
13: Suno, Eid Majlis.
14: Eid Majlis.
0: You are listening to Radio Suno 90.

चलो ईद मजलिस। റേഡിയോ സുനോയിൽ അങ്ങനെ ഈദ് മജ്ലിസ് വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ സദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ എവിടെയൊക്കെ പോകുന്നു, എന്തൊക്കെ വൈകുന്നേര സമയങ്ങളിൽ എങ്ങോട്ടേക്കൊക്കെ ഇറങ്ങാം എന്നൊക്കെ ഒന്ന് ആലോചിച്ചു വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അല്ലെ. കുറച്ചുകൂടി കഴിയുമ്പോൾ വെയിലൊന്ന് താന്നു കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു പ്ലാനൊക്കെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ ഏറ്റവും പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. ഒപ്പം തന്നെ നമ്മുടെ ഓൾഡ് ദോഹ പോർട്ട്, ആ ഒരു ഭാഗം എല്ലാവരുടെയും ഒരു ഫേവറേറ്റ്. ഞാൻ എപ്പോഴും ആ ഒരു സ്ഥലം, ആ ഒരു ഏരിയ പറയുന്ന സമയത്ത് പറയും എല്ലാവരുടെ ഒരു ഫേവറേറ്റ് ഏരിയ എന്ന് പറയാറുണ്ട്. വളരെ ശരിയല്ലേ. ഓൾഡ് ദോഹ പോർട്ടിന്റെ ആ ഒരു ഭാഗം വൈകുന്നേരങ്ങളിലൊക്കെ എത്താനായിട്ട്, പ്രത്യേകിച്ച് വിന്റർ സമയമൊക്കെ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമ്മളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണത്. അപ്പോൾ ഓൾഡ് ദോഹ പോർട്ടിൽ മെയ് 30 വരെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഓൾറെഡി അത് നിങ്ങൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണോ എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓൾഡ് ദോഹ പോർട്ടിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ ട്രഡീഷണൽ ബാൻഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അതിന് മുൻപായിട്ട് നമുക്ക് അടുത്ത പാട്ട് കൂടി ഒന്ന് കേട്ടാലോ. ഈദ് മജ്ലിസിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Trademark Group wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM,
2: Qatar's favorite radio station.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: നമസ്കാരം, ഞാൻ ഷംന കാസിം.
9: കുറുമൊഴിയുടെ
8: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ ലിസണേഴ്സിനും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്.

0: Market wishes you Eid Mubarak.
1: You are listening to
0: Radio Suno 91.7 FM.
2: Qatar's favorite radio station.
1: Favorite radio station.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മാ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

चलो ईद मजलिस। വൈകുന്നേര സമയത്ത് എവിടേക്ക് ഇറങ്ങാം എന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുകയായിരിക്കുമല്ലോ. അപ്പോഴാണ് ഞാനിങ്ങനെ ഓൾഡ് ദോഹ പോർട്ടിനെ നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്തൊക്കെയാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അവിടുത്തെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പലരും ആ ഭാഗത്തേക്കൊക്കെ പോയി കാണും എന്ന് ഞാൻ കരുതുന്നു. മെയ് 30-ാം തീയതി വരെ അവിടെ സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ട്രഡീഷണൽ ബാൻഡ് ഷോ ഉണ്ട്. അത് 30-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക. വൈകുന്നേരം ഒരു 5:20 സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 വരെ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈദ് റൺ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അതൊരു വൈകുന്നേരം ഒരു 5:30 സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്തായാലും വൈകുന്നേരം ഓൾഡ് ദോഹ പോർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഒന്ന് വളരെ വളരെ സ്പെഷ്യലായിട്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇന്നലത്തെ ആ ഒരു ദം ബിരിയാണിയുടെയും അല്ലെങ്കിൽ നിങ്ങൾ ബിരിയാണി ചെയ്തതിന്റെ ഒക്കെ ദം പൊട്ടിക്കുന്ന വീഡിയോസും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചായി കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് സേവ് ചെയ്ത് വെച്ചോളൂ, വളരെ വളരെ ആവശ്യം വരുന്നുണ്ട്. അതെന്താന്നുള്ളത് ഞാൻ വഴിയേ പറയാം കേട്ടോ.

0: listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Qatar Automobile Company wishes you Eid Mubarak.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas's gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
6: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

चलो ईद मजलिस। ഈദ് മജ്ലിസ് വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമാണ്. ജനിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞു, ദം പൊട്ടിക്കുന്നതിന്റെയും അല്ലെങ്കിൽ ബിരിയാണി സെർവ് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോസ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചു വെച്ചോളൂ, നമുക്കത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിഗംഭീരമായിട്ടുള്ളൊരു ഒരു മത്സരം നമുക്ക് അരികിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് ഗൾഫ് മാധ്യമം സംഘടിപ്പിക്കുന്ന ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ് ആണ്. കേട്ടപ്പോൾ തന്നെ എന്താ സന്തോഷം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള അവസരമാണ് ഒരുക്കി കഴിഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള വഴികൾ ദാ ഇങ്ങനെയാണ് കേട്ടോ. വീട്ടിൽ ബിരിയാണി തയ്യാറാക്കുന്ന സമയത്ത് ദം തുറക്കുന്ന ആ ഒരു മനോഹരമായ നിമിഷം ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കുക, എന്നിട്ട് അത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പാചകത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ. അല്ലെങ്കിൽ ദം തുറക്കുമ്പോൾ ആവി പൊങ്ങുന്ന ആ നിമിഷങ്ങളുണ്ടല്ലോ, ആ നിമിഷങ്ങൾ സെർവ് ചെയ്യുന്നത്, ഫാമിലിയുടെ പോലുള്ള സന്തോഷ നിമിഷങ്ങൾ, ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ആ വീഡിയോ ഇനി പറയുന്ന നമ്പറിലേക്ക് വേണം സെൻഡ് ചെയ്യാനായിട്ട്. 7727702 ഈ നമ്പറിലേക്ക് വേണം നിങ്ങൾ വാട്സപ്പ് ചെയ്യാനായിട്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൊടുക്കുക. ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റിൽ അങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈദ് എൻട്രികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 പേർക്ക് പ്രത്യേക സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. May 31 വരെ എൻട്രികൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു അതിഗംഭീരമായിട്ടുള്ള മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ സെപ്റ്റംബറിലായിരിക്കും നടക്കാനായിട്ട് പോകുന്ന. ഖത്തറിലെ തന്നെ ഏറ്റവും വലിയൊരു ബിരിയാണി പാചക മത്സരത്തിനാണ് വേദി ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എൻട്രികൾ സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അടുത്ത മണിക്കൂറിലെ ഈദ് മജ്ലിസിൽ വളരെ സ്പെഷ്യലായ ഒരു അതിഥി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അൽ സുബൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഹംസ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട്.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതു നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: Wow Frames wishes you Eid Mubarak.
1: You are listening to
0: Radio Suno 91.7 FM,
2: Qatar's favorite radio station.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
4: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
0: റെസ്റ്റോറന്റ് പാർട്ണർ
5: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
0: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ കദീം, ഡൈസോ ജപ്പാൻ.
6: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
7: ഫ്രാട്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
0: Golden, flaky, irresistible snacks croissant from Cubake. Baked to perfection, filled with delicious chocolate anytime, snacks time.
6: And
0: Grand Mall Hypermarket,
4: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
6: And
4: പാർത്താസ് ബർവ വില്ലേജ്, ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
9: Hi, Assalamualaikum. Namaskaram. Priyamullavare.

0: चलो ईद मजलिस। റേഡിയോ സെറോ 91.7 എഫ് എമ്മിൽ നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ഹംസയാണ്, അൽ സുവൈദ് ആൻഡ് ജി മാക്സ് ഗ്രൂപ്പ് എം ഡി കൂടിയാണ്. സർ സ്വാഗതം റേഡിയോ സെറോയിലേക്ക്.
1: നമസ്കാരം.
0: ഓക്കെ, ഇതിന്റെ ഒരു സ്പെഷ്യൽ ആശംസകൾ ഞങ്ങളും സ്നേഹത്തോടെ അറിയിക്കുന്നു.
1: തീർച്ചയായും സന്തോഷം.
0: ഓക്കെ, അപ്പൊ എന്താണ് ഈ ഓർമ്മകൾ എന്തൊക്കെയാണ്? പെട്ടെന്ന് ഈ ഒരു സമയങ്ങളാകുമ്പോൾ നമ്മുടെ മെമ്മറീസ് ആണല്ലോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് നല്ല ഓർമ്മകളായിരിക്കും വരിക. അപ്പൊ ഈ ഓർമ്മകൾ എന്തൊക്കെയാണ്?
1: തീർച്ചയായും ഈദ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ പോണത്. നമുക്ക് പുത്തനുടുപ്പുകളും അങ്ങനത്തെ ഒരു ചെറിയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളെ ഡ്രസ്സുകളൊക്കെ ആയിരുന്നല്ലേ നമ്മളെ ഒരു ഒരു മെമ്മോറീസിൽ എത്തുന്നത്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറി എല്ലാവർക്കും എന്നും ഈദ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മളെ പ്രവാസികളോട് പറയാനുള്ളത്, നമ്മളിപ്പോ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ കുറച്ചൊരു സ്ട്രെസ് ആയിട്ടുള്ള സിറ്റുവേഷനൊക്കെയുള്ള കടന്നു പോയത്, അതിൽ നിന്ന് മാറി നല്ലൊരു ഒരു ശാന്തിയും സമാധാനമുള്ള ഒരു ലോകത്ത് മുഴുവൻ ഒരു ഈദാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടുകൂടി തന്നെ ഒരു നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാവട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികൾക്കെല്ലാം വളരെ ആഘോഷങ്ങളും ഒക്കെ ഉള്ളൊരു സമയമാണ് ഈദിന്. ഒരുപാട് പിന്നെ പ്രത്യേകിച്ച് ഇവിടെ പ്രവാസ ലോകത്ത് ഒരുപാട് ഗെയിമുകളും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കളികളും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കമ്മ്യൂണിറ്റി അതിനു വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും ഞങ്ങളും ക്ഷണിച്ചിരുന്നു. എന്തായാലും എല്ലാം എല്ലാവർക്കും ഒരു നല്ല ഇതാവട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും അതാണ് എനിക്ക് ഒരു മെസ്സേജ് നമ്മളെ ആളുകളോട് കൊടുക്കാനുള്ളത്.
0: ഓക്കെ സാറിന്റെ ഒരു ബിസിനസ് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴായിരുന്നു?
1: നമുക്ക് പിന്നെ ഞാൻ 1988 ഖത്തറിലെത്തിയത്. അവിടുന്ന് നമ്മൾ റീറ്റെയിൽ സെക്ടറിലാണ് ആരംഭിച്ചത്. ഒരുപാട് ഈ 40 വർഷത്തിനുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഒരുപാട് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണ് എപ്പോഴും നമുക്ക് സ്ട്രെങ്ത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും ഊർജ്ജം കിട്ടുന്നത്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കുടുംബങ്ങളെ പിന്നെ പ്രൊട്ടക്ട് ചെയ്യാനും കുറെ ആളുകൾ നമ്മളെ കൂടെ നിൽക്കാനും എല്ലാം നമുക്ക് അവസരം ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം നമുക്ക് ഒരു നിയോഗമായി ഇവിടെ എത്തി ഇങ്ങനെയെല്ലാം ആയതിൽ സന്തോഷം. തീർച്ചയായും പ്രത്യേകിച്ച് ഈ നാടിനോടെല്ലാം ഇപ്പോ കഴിഞ്ഞ 2 വർഷം മുമ്പേ ഖത്തറിന്റെ പെർമനന്റ് റെസിഡൻസ് ഗോൾഡൻ വിസ കൂടി നമ്മൾ നേടിയെത്തി. വളരെ റയർ ആയിട്ടുള്ള ചാൻസ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്ക്. എന്തായാലും ഈ നാടിനോടും ഈ ഇവിടെയുള്ള വനാധികാരികളോടും എല്ലാം നമ്മളെ കടപ്പാടുകൾ തീർച്ചയായും അറിയിക്കുന്നു.
0: ഓക്കെ, എങ്ങനെയാണ് ഇപ്പൊ ബിസിനസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓട്ടം, എപ്പോഴും കോൾസ്, മൊത്തം ഒരു ബിസി ലൈഫ് ആയിരിക്കുമല്ലോ. ഇതിനിടയിൽ പാട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഉള്ള ഇൻട്രസ്റ്റ്, നമുക്കൊരു സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാവല്ലോ, അത് എന്തൊക്കെയാണ്? പാട്ടുകളാണോ, വായിക്കുകയാണോ, എന്താണ്?
1: തീർച്ചയായും എനിക്ക് യാത്രയോടും ഇഷ്ടമാണ്, അതുപോലെ തന്നെ പാട്ടിനോടും കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഇതിലെല്ലാം നാം കാണുന്നത് നമുക്കൊരു നല്ലൊരു റിലാക്സ് കിട്ടാറുണ്ട്. കാരണം നമുക്ക് എപ്പോഴും വർക്ക് എന്നുള്ള മാറ്റിയിട്ട് നമ്മളെ ടൈമുകളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കുടുംബത്തിനും നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനും നമ്മുടെ മറ്റ് എന്റർടൈൻമെന്റിനെല്ലാം മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിലാക്സ് ആവാൻ പറ്റും. അപ്പോ ഒരു കുറച്ച് സ്ട്രെസ്സുള്ള സമയത്തൊക്കെ നമുക്കൊരു പാട്ട് കേട്ടിരിക്കാനും പാട്ടുകാരനല്ലെങ്കിൽ പോലും ഒരു പാട്ട് പാടി നോക്കാനൊക്കെ സമയത്തെല്ലാം മാറ്റി വെക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിലാക്സ് ആവാൻ പറ്റും. അപ്പോ ഒരു കുറച്ച് സ്ട്രെസ്സുള്ള സമയത്തൊക്കെ നമുക്കൊരു പാട്ട് കേട്ടിരിക്കാനും പാട്ടുകാരനല്ലെങ്കിൽ പോലും ഒരു

0: ഒരുപാട്ടുടെ പഴം മനസ്സിലൊരു മോഹം തോന്നിയോ?
1: അങ്ങനെ ഇങ്ങനെ തോന്നി വരണുണ്ടെങ്കിൽ തന്നെ അതിനു വേണ്ടിയുള്ള സമയമല്ലല്ലോ ഇപ്പോ. തീർച്ചയായും അതൊരു പെരുന്നാൾ സന്തോഷമല്ലേ, തീർച്ചയായും അത് നമുക്ക് മറ്റൊരു ദിവസത്തിലാവാം. വളരെ സന്തോഷം.
0: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. എല്ലാവിധ ആശംസകളും എല്ലാവിധ സംരംഭങ്ങളും ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.
1: തീർച്ചയായും അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ സന്തോഷിക്കുന്നു, അങ്ങനെ തന്നെ തുടർന്നു പോവാൻ സന്തോഷം.
0: അപ്പൊ എന്താണ് ഒരു വൈൻഡ് അപ്പ് നോട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് എല്ലാവരോടും എന്താ പറയാനായിട്ടുള്ളത്?
1: തീർച്ചയായിട്ടും ഇതിനെ ഇവിടെ അവസരമൊരുക്കിയ റേഡിയോ സുനോക്കും അതുപോലെ പ്രേക്ഷകർക്കും നമ്മുടെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വലിയൊരു ഈദ് മുബാറക്കും അതേപോലെ തന്നെ നമ്മുടെ നന്ദിയും കടപ്പാടും അറിയിക്കും.
0: താങ്ക്
1: യു വെരി മച്ച്.
0: താങ്ക് യു.

0: Intertech wishes you Eid Mubarak.
1: You are listening to
0: Radio Suno 91.7 FM.
2: Qatar's favorite radio station.
1: Favorite radio station.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
5: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ
4: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
6: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
4: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
5: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
4: ദൃശ്യം 3 വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: ഈദ് മജ്ലിസ് വിശേഷങ്ങൾ കേട്ടുപോകുന്ന ടൈമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈദ് മജ്ലിസിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സ്പെഷ്യൽ ആയ ഒരു പാട്ടിനെ കുറിച്ച്. ആ പാട്ട് ഓൾറെഡി നിങ്ങൾ കണ്ട് കാണും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഈദ് സ്പെഷ്യൽ പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് സമയത്ത് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഈദിന്റെ വളരെ സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഹംസ പന്തായി അദ്ദേഹമാണ് കേട്ടോ. ബെല്ലിയിരുന്നാൾ പൊലിവും പാട്ടൂരും കിസ്സയും എന്നുള്ള നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഈദ് ഗാനോപഹാരം നിങ്ങൾക്ക് അരികിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരുന്നു എല്ലാവരും തന്നെ നമ്മുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും ഹംസ, അദ്ദേഹത്തിന്റെ അടുത്ത് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ഒന്ന് ചോദിക്കാം.
1: എന്റെ പേര് ഹംസ പന്തായി, എടക്കഴിയൂർ, ചാവക്കാട്. ചാവക്കാട് ഒരു 5 കിലോമീറ്റർ വടക്ക് പോയാല് പൊതുപൊന്നാണി റൂട്ട്, ഹൈവേ ആയിട്ട് മാറി. അപ്പൊ അത് ഹൈവേ ആയി മാറിയപ്പോ ഞങ്ങള് 2 സൈഡായി. ഈ എടക്കഴിയൂർ എന്ന് പറയുന്നത് നോർത്തും സൗത്തും പോലൊക്കെ ആയി. ഇപ്പൊ
0: ഈ പറഞ്ഞ പോലെ അവിടുന്ന് ഏറ്റവും കൂടുതൽ അധികം ആളുകൾ ഈ ചാവക്കാട് നമ്മുടെ മിനി ഗൾഫ് എന്നാണ് ചാവക്കാട് അറിയപ്പെടുന്നത് അല്ലേ.
1: അതെ അതെ.
0: ഓക്കെ, അത്രമാത്രം പ്രവാസികൾ അവിടെ ഉണ്ട്.
1: ഉണ്ട്. അന്ന് വെച്ചാൽ നമ്മള് ചെറുപ്പത്തിലെ തൊട്ടിട്ട് അവര് ഈ കപ്പൽ വഴിയും, കപ്പലല്ല ലാഞ്ചില്ലേ, പണ്ട് ലോഞ്ചി വന്നിട്ട് കടലിൽ ചാടിയിട്ടൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇപ്പൊ ചുരുക്കി ഞാൻ പറയണെങ്കിൽ സുഖ്വാഗഫിൽ പോയ ബിസ്മില്ല എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവരൊക്കെ വന്നത് അങ്ങനെയാണ്. ഇത് ബോംബെന്ന് ലോഞ്ചി നീന്തി വരിക, അങ്ങനെ ഇതായിട്ടാണ് ഞങ്ങളെ ചാവക്കാടിന് മിനി ഗൾഫ് എന്നുള്ള പേര് വന്നത്.
0: ഈദിന്റെ സമയം വരുന്ന സമയത്ത് ഇപ്പത്തെ നമ്മളെ ഏത് ആഘോഷമാണെങ്കിലും അത് വരുമ്പോ നമ്മുടെ മനസ്സിൽ ചിലപ്പോ പഴയ മെമ്മറീസ്, ഓർമ്മകളായിരിക്കും വരിക. ഇപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്താലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് നമ്മുടെ പഴയ കാലം, നമ്മുടെ പേരൻസ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തായിരിക്കും. എന്താണ് ഈദ് ഓർമ്മ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് എന്താണ്?
1: ഈദ് എന്റെ ഈദ് ഓർമ്മ പറയണമെങ്കിൽ എന്റെ ചെറുപ്പകാലത്ത്, ചെറുപ്പകാലത്ത് നമുക്ക് ഒരു ഈദ് വരിക എന്ന് പറയുമ്പോൾ എന്താച്ചേ മനസ്സിലാദ്യമായിട്ട് വരിക, ഒരു പുതിയ മുണ്ടും പുതിയ ഷർട്ടും അത് കിട്ടുക എന്നുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷമാണ് നമുക്ക് ആദ്യം വരുന്നത്. ഒരു പെരുന്നാളിനൊരു പോത്തർച്ച, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടിയ ഒരു ബിരിയാണി, അതൊക്കെ അതാണ് കിട്ടുക. അതൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു ആഗ്രഹം. ഇപ്പോൾ പെരുന്നാളായെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടുകാരവിടെ പോവുക, എന്നിട്ട് കൂട്ടുകാരൊക്കെ ഒന്നായിട്ട് കൂടിയിട്ട് ഭക്ഷണം വെച്ചിട്ട്, ഏത് ഭക്ഷണമൊക്കെ വെച്ചിട്ട് നമ്മളത് കഴിക്കുക, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് വെച്ച പാട്ടാ എന്തെങ്കിലുമൊക്കെ അന്നത്തെ ദിവസം അങ്ങനെയാണ് ജോളി അടിച്ചിട്ട് അങ്ങോട്ട് പോവുക. അതാണ് ഇപ്പോൾ ഗൾഫിലത്തെ എൻ്റെ ഓർമ്മ.
0: ഓക്കെ, പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ?
1: പാട്ടൊക്കെ ഇഷ്ടം, നമ്മള് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്.
0: ആണോ? ആ പാട്ട് പാടുവോ?
1: ചെറുമാതിരി.
0: എന്നാ ചെറുമാതിരി ഒരു 2 വരി വേണ്ടായിരുന്നോ? നോക്കിക്കോ, ഫോൺ നോക്കി ലിറിക്സ് ഒക്കെ നോക്കി പാടിയാ മതി. തെറ്റുണ്ടല്ലോ. അപ്പൊ നമുക്ക് പാടി തുടങ്ങാം അല്ലേ? സെറ്റ് അല്ലേ?
1: അപ്പോ എവർക്കും എല്ലാവരും പാടുന്ന ഒരു പാട്ടാണ്, ഞാനിപ്പോ ഒരു 2 വരി ഒരു പല്ലവി പാടാ.

0: കിട്ടി മകനാം ഇസ്മായിൽ നബി എന്ന കനക കട്ടി. പോരെ,
1: നന്നായി പാടി തന്നു കേട്ടോ.
0: കാരണം താങ്ക് യു. അതാണ് ഇപ്പൊ നമുക്ക് ഈ ബലിപ്പെരുന്നാളിനുള്ള ഒരു പാട്ട്. ഏത് സ്റ്റേജിൽ ആര് പാടുന്ന ഒരു പാട്ടാണ് അത്, കഴിച്ചിട്ടേ ബാക്കിയൊക്കെ ഉള്ള പാട്ടുകളുള്ളോ.
1: ഓക്കെ, അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
0: എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ, എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്ത ഒരു സംഭവമാണ്, കാരണം റേഡിയോ സുനയിൽ വന്നിട്ട് നിസ മേളത്തിന്റെ കൂടെ ഇരുന്നിട്ട് നിസമേടത്തിന്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സംഭാഷണം എന്റെ കൂടെ ചെയ്യാൻ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്ന് നേരം വെളുത്തിൽ ഇവിടെ വരുന്നവരെ സ്റ്റുഡിയോയിൽ ഞാൻ വരുന്നവരത് വിചാരിച്ചില്ല. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ എന്ത് ഞാൻ പറയാ, ഗോൾഡൻ എന്നൊക്കെ പറയില്ലേ,
1: അയ്യോ.
0: കാരണം റേഡിയോയിൽ ഞാൻ വിളിക്കലും സംസാരിക്കലും ഒക്കെ ഉണ്ട്,
1: പക്ഷെ
0: ഇങ്ങനൊക്കെ വരുമെന്നുള്ളത് പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല.
1: പക്ഷെ ഇത് എനിക്കാണ് ഗോൾഡൻ മൊമെന്റ്. അപ്പം ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ പറ്റില്ല. ഇനിയും ഒരുപാട് ഒരുപാട് ഇതുപോലത്തെ വീഡിയോസിന്റെ ഒക്കെ ഭാഗമാകാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഫാമിലിയുടെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയണേ.
0: എന്തായാലും ഞങ്ങൾ ഈ സംരംഭം വളരെയധികം വിജയിപ്പിച്ച് തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
1: തീർച്ചയായിട്ടും ഇനിയും ഇതുപോലെ നല്ല വീഡിയോസിലൊക്കെ പങ്കെടുക്കണം.
0: ഓക്കെ, താങ്ക് യു.
1: ഗംഭീരമായി മാറട്ടെ.
0: താങ്ക് യു വെരി മച്ച്.
1: ഓക്കെ, താങ്ക് യു.

0: റേഡിയോ സ്റ്റേഷൻ ബ്രാവോ ട്രേഡിംഗ് വിഷസ് യു ഈദ് മുബാരക്. ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukkas 917 evenings
3: presented by Joy Alukkas, world's favorite jeweler.
2: Joy Alukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
6: in association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And
11: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
12: Hi, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ. റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

അങ്ങനെ ഈ മജ്ലിസ് വിശേഷങ്ങളൊക്കെ കേട്ടു പോകുന്ന ടൈമിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടില് ഫുട്ബോളിന്റെ ആ ഒരു ആവേശം കുറച്ച് കുറവാണോ കൂടുതലാണോ എന്നുള്ള സംശയമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല, അതിഗംഭീരമായിട്ട് നാട്ടിൽ തകർപ്പനായിട്ട് എല്ലാ ഫാൻ ഗ്രൂപ്പ്സും അല്ലെങ്കിൽ ക്ലബ്ബുകളും ഒക്കെ ആക്റ്റീവായി കഴിഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മളുടെ റീലിൽ ഇപ്പോൾ വരുന്നതിൽ കൂടുതലും അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഫ്ലക്സുകൾ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടീമുകൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തൊരു വേൾഡ് കപ്പിലേക്ക് എത്താനായിട്ട് ഇനി വളരെ കുറച്ച് കുറച്ച് കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അല്ലേ. ഒപ്പം ലോകകപ്പിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കുറിച്ച് കൂടി നമ്മളൊന്ന് സംസാരിച്ചു പോവാണ് കേട്ടോ. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും, കാരണം നമ്മുടെ ഖത്തർ ഗ്രൂപ്പ് ബിയിലാണ് വേൾഡ് കപ്പിൽ മത്സരിക്കുന്നത്. കാനഡയുണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, ബോസ്നിയ ഉണ്ട്, ഹെർസഗോവിന ഉണ്ട്, അങ്ങനെ ഖത്തർ, അങ്ങനെ ടീമുകളാണ് ഈ ഒരു ഗ്രൂപ്പിലുള്ളത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഗ്രൂപ്പിനുണ്ട്. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, ഖത്തറിലുള്ള നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വേൾഡ് കപ്പിൻ്റെ ആവേശങ്ങൾ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. കുറച്ച് വിശേഷങ്ങൾ കൂടി എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് ഫുട്ബോൾ ലോകത്ത് നിന്നും. അതിലേക്ക് വരാം, അതിന് മുൻപായിട്ട് അടുത്ത പാട്ടിലേക്ക്.

Zanu. Eat much less. ഏത് മജ്ലിസ് വിശേഷങ്ങളാണ് നമ്മൾ അങ്ങനെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന ടൈമിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ അൽഖുർ ഡൗൺ ടൗൺ സൂക്കിലെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഒത്തുചേരാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ള അവസരം കൂടിയുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും ആ ഒരു കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അൽഖുർ ഭാഗത്തുള്ള ആളുകൾക്ക് ആസ്വദിക്കാനായിട്ടുള്ളൊരു കാര്യമാണ് ഒരുക്കുന്നത്. അൽഖുർ അൽ തക്കീറ മുനിസിപ്പാലിറ്റി സംയുക്തമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത് കേട്ടോ. 7 മണി വരെയായിരിക്കും ഈ ഒരു പ്രോഗ്രാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം പ്രോഗ്രാമുകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് ഈ ദിവസങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടുകളിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ചില സിനിമാ വിശേഷങ്ങൾ കൂടി എനിക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈദ് മജ്ലിസ്, ജന്നിസ നിങ്ങൾക്കൊപ്പം.

0: ബ്യൂട്ടി സെന്റർ വിഷസ് യു ഈദ് മുബാരക്.
1: യു ആർ ലിസണിംഗ് ടു റേഡിയോ സ്നോ 91.7 FM,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ.
6: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
5: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
7: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോണ്ടസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോണ്ടസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര്, വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760.
5: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക്.

0: New Indian Supermarket and Retail Mart wishes you Eid Mubarak.
1: You are listening to Radio Snow 91.7 FM.
2: Qatar's favorite radio station.
3: Favorite radio station.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
5: The big, the big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il Goldo. The big, the big, the big, biggest jewelry festival is now happening at Joyalukkas.

0: സ്പെഷ്യൽ ബാഗ് ഒരുക്കിയിരിക്കുന്നു. ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളികൾക്ക് അരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
3: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു.
2: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
4: സത്യത്തിൽ നമ്മൾ അയാളെ അല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
2: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
3: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
2: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

ഹലോ, ഈദ് മജ്ലിസ്. ഒരുപാട് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നേരെ നമ്മളൊന്ന് സിനിമാ വിശേഷങ്ങളിലേക്ക് പോവാണ് കേട്ടോ. ബിജു മേനോൻ നായകനാകുന്ന ഒരു സിനിമ എത്താനായിട്ട് പോകുന്നുണ്ട്. ആ സിനിമയുടെ പേര് അവറാച്ചുൻ ആൻഡ് സൺസ് എന്ന് പറയുന്ന പേരിലാണ് ആ സിനിമ എത്താനായിട്ട് പോകുന്നത്. ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ഭംഗിയും കഥാപാത്രങ്ങളുടെ കുറച്ച് കൗതുകകരമായിട്ടുള്ള അവതരണം കൊണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റർ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരുടെയും ശ്രദ്ധ ഇങ്ങനെ നേടിയെടുക്കുന്നുണ്ട് കേട്ടോ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അവതരിപ്പിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് നവാഗതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. തമ്പി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരുപാട് പോസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫൺ റിലേറ്റഡ് മൂവി ആകാനുള്ള സകല സാധ്യതകളും നമുക്ക് ആ പോസ്റ്ററിൽ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളൊക്കെ കോർത്തിണക്കി ഒരു ഫാമിലി ഡ്രാമയായിട്ടായിരിക്കും അവറാച്ചുൻ ആൻഡ് സൺസ് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ ആയിരിക്കും ആ സിനിമ എത്താനായിട്ട് പോകുന്നത് എന്നാണ് ഈ ഫസ്റ്റ് ലുക്ക് കാണുന്ന സമയത്ത് തോന്നുന്നത് കേട്ടോ. ഈ സിനിമയുടെ പേര് കണ്ട സമയത്ത് എനിക്ക് വേറൊരു സിനിമ ഓർമ്മ വന്നു. ഏതാണെന്ന് അറിയാമോ? ഇന്നസെന്റ് മൂവിയാണ്. ആരുടെങ്കിലും മനസ്സിലേക്ക് ഓർമ്മ വന്നു. ഞാനിപ്പോ പറഞ്ഞ മൂവി എന്ന് പറയുന്നത് അവറാച്ചുൻ ആൻഡ് സൺസ് ആണ്. ഈ പേര് കേട്ട സമയത്ത് വേറെ ഏതെങ്കിലും ഒരു പഴയ മലയാളം സിനിമ മനസ്സിലേക്ക് വരുന്നവരുണ്ടോ? ഏതാണ് സിനിമ എന്നുള്ളത് ഞാൻ വഴിയെ പറയാം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. RP Tech wishes you Eid Mubarak.
2: Eid Mubarak, Eid Mubarak, Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
3: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് മീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് മീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ മെയ് 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു വരുന്ന സമയമാണ്. ഈ ടൈമിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ബിജു മേനോൻ മൂവി ഒരു പുതിയ സിനിമ വരുന്നുണ്ട്. ആ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തിയിട്ടുണ്ടായിരുന്നു. അവറാച്ചൻ ആൻഡ് സൺസ് എന്നാണ് ആ സിനിമയുടെ പേര്. ഈ സിനിമയുടെ പേര് കേട്ട സമയത്ത് വേറൊരു പഴയ ഒരു മലയാളം സിനിമ ആരുടെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇന്നസെന്റ് ഏട്ടനും ജഗദീഷും ജഗതി ചേട്ടനും ഒക്കെ അഭിനയിച്ച ഒരു മൂവി ആയിരുന്നു അത്. എന്റെ മനസ്സിലേക്ക് വന്ന ആ സിനിമ ഏതാണെന്ന് അറിയാമോ? പാവം അയ്യേ അയ്യേ അയ്യവാച്ചൻ, അത് തന്നെ. ആ സിനിമയാണ് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു പേര് കേട്ട സമയത്ത് ഓടി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പേരെന്ന് പറയട്ടെ. പാവം അയ്യേ അയ്യവാച്ചൻ എന്ന് പറയുന്ന സിനിമ റോയ് പി തോമസിന്റെ സംവിധാനത്തിൽ, ഇന്നസെന്റ് ഏട്ടൻ, സിദ്ദിഖ്, ജഗദീഷ്, ശ്രീവിദ്യ ഇവരൊക്കെ പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിനിമ. 94 റിലീസ് ചെയ്ത സിനിമയാണ് ഈ പാവം അയ്യേ അയ്യവാച്ചൻ എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിനിമയുടെ കഥ ഇന്നസെന്റ് ഏട്ടന്റെ തന്നെ കഥയാണ് ഈ ഒരു സിനിമയുടേത്. തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് റോയ് പി തോമസ് ആണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി, അതായത് ഇന്നസെന്റ് അദ്ദേഹത്തിന്റെ കഥയായ ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ഈ ഒരു കൗതുകമുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് എനിക്ക് പതുക്കെ ഈ ഒരു മണിക്കൂറുകൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നല്ല സമയങ്ങൾ വിഷയം ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നു.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് മീന കുറുപ്പും നിങ്ങളെ കാണാൻ എത്തുന്നു. ഡിന്നർ വിത്ത് മീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
6: റെസ്റ്റോറന്റ് പാർട്ണർ
7: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
8: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
9: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
10: ഫ്രാറ്റ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
11: Golden, flaky, irresistible snacks croissant from Q-Bake. Baked to perfection, filled with delicious chocolate anytime, snacks time.
12: And
11: Grand Mall Hypermarket,
13: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
12: And
13: പാർത്താസ് ബർവ വില്ലേജ്, ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
14: കല്യാൺ സിൽക്സ് വിഷസ് യു ഈദ് മുബാരക്.
15: സനു ഈദ്.

0: चलो ईद मजलिस।
1: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്. ഈദ് മജ്ലിസിലേക്ക് സ്വാഗതം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ. ഒരു ഫെസ്റ്റീവ് മോഡ് എന്തായാലും എല്ലാവർക്കും വന്നിട്ടുണ്ട്. ആ ഒരു ഫെസ്റ്റിവിറ്റീസ് നമുക്ക് ചുറ്റും തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യുക. ലൈഫിലെ മാറ്റങ്ങൾ, പ്രത്യേകിച്ചും നല്ല മാറ്റങ്ങളൊക്കെ തന്നെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിൽ ഒരിക്കലും തന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. വേർ എവർ വി ആർ, വെൻ എവർ വി ആർ, ഇപ്പോഴും നാട്ടിലെ ഓർമ്മകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് നമ്മുടെ പേരൻസ്, നമ്മുടെ ഫാമിലി ഒക്കെ തന്നെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്, കമ്മിങ് ജനറേഷൻ, അവർക്കും നമുക്കും ഒക്കെ തന്നെ ഒരുപാട് മനോഹരമായിട്ടുള്ള മെമ്മറീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വരുന്ന എക്സ്റ്റെൻഡഡ് ഹോളിഡേയ്സ് ശ്രമിക്കുക. ഒരിക്കൽ കൂടി ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷസ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ഖത്തറിൽ സെലിബ്രേഷൻസ് പല ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. സോ വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേയിരിക്കുക. വണ്ടർഫുൾ ട്രാക്കുകളും ഒരുപാട് ഇൻഫർമേഷൻസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഇത് ഈദ് മജ്ലിസിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM,
0: Qatar's favorite radio station. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
3: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുപൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ May 28 മുതൽ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Hi, this is Navya Nair. You are listening to me on Qatar's favorite radio station, Radio Suno 91.7. Ketu ketu kootukura.

0: Ξένου. Eat Matchless.
1: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുണ 91.7 FM. ഈദ് മജ്ലിസിന്റെ ടൈമാണ്. വണ്ടർഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം സെലിബ്രേഷൻ മോഡ് ഒരു സൈഡ് ഇങ്ങനെ ഓൺ ആവുന്നു. ഞാൻ ഈദ് നടക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ആ ഒരു ഫാമിലി സ്പേസും ഫ്രണ്ട്സ് സ്പേസും രണ്ടും കൂടെ കൊണ്ടുവന്നാൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഈദ് ടൈം ചിലപ്പോൾ ഈദ് പ്ലാനിംഗ് തന്നെ കുളമാകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദിവസങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഒന്ന് ഫാമിലിക്ക് വേണ്ടിയിട്ടോ ഒന്ന് നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ. ഒട്ടുമിക്കവാറും ഒന്ന് ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക സമയം. പക്ഷെ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്നലത്തെ ദിവസം ഫാമിലിയുടെ കൂടെ കുറേയധികം നേരം പ്രയേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഒക്കെ തന്നെ നമുക്ക് കൂട്ടുകാരുടെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ട ടൈമാണ്. നമുക്ക് ഓരോ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പൊക്കെ തന്നെ ചെറുതായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് ടൈം പ്രൊവൈഡ് ചെയ്യാനും പറ്റും, എല്ലാവരെയും ഹാപ്പി ആക്കാനും പറ്റും. നമ്മൾ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, അവരെ വിളിച്ച് അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുമ്പോൾ വരുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ പ്ലാൻസ് ഒന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാ ഒരു പ്ലാനിൽ അവരെയും വിളിച്ചോളൂ. വൈ? ബിക്കോസ് ദാറ്റ് ക്യാൻ ആഡ് ഓൺ ടു എ മില്യൻസ് ഓഫ് സ്മൈൽ. നിങ്ങളുടെ ഈദ് പ്ലാനിങ്സിന്റെ കൂടെ ഞാനും ദാ ജോയിൻ ചെയ്യുകയാണ് ആ ഒരു ഡ്രൈവിൽ. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഈദ് മജ്ലിസിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Change wishes you Eid Mubarak.
1: Listening to
0: Radio Suno 91.7 FM.
2: Qatar's favorite radio station.
1: Favorite radio station.
3: Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
4: Mandi, Magbi, Magfoon, Magkoot thudangi Mandiyude authentic ruchi ariyam.
3: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
5: Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
6: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സനാ സിഗ്നൽ നിയർ അൽമീര.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: Radio Suno 91.7 FM.
2: Qatar's favorite radio station.
1: Favorite radio station.

0: സനു ഈദ് മജ്ലിസ്.
1: ഹായ്, ഞാൻ ഇർഫാന, മണ്ണാർക്കാട് MES HSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. ഈദിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ നമുക്ക് തങ്ങി നിൽക്കുന്നത് നമ്മളെ ചെറുപ്പകാലത്താണ്. നോമ്പൊക്കെ കഴിഞ്ഞ് തലേ ദിവസം ഇങ്ങനെ രാത്രി ഇങ്ങനെ വെയിറ്റ് ചെയ്യും നമ്മളെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ വീട്ടിലെ വയസ്സായിട്ടുള്ള ഉമ്മമാരൊക്കെ ആകുമ്പോൾ അവര് അവരുടെ മെയിൻ പണി എന്ന് പറയുന്നത് ഇഞ്ചി വെളുത്തുള്ളി തൊലിക്കലാണ്. പിറ്റേ ദിവസം നല്ല ബിരിയാണി. പാലക്കാട് ആയതുകൊണ്ട് തന്നെ നമ്മളെ മട്ടൻ ബിരിയാണി കിട്ടും, നമ്മൾ പ്രിഫർ ചെയ്യുക. മട്ടൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കുറെ ഇഞ്ചി വെളുത്തുള്ളി, മലബാർ സ്റ്റൈലിൽ ഒരു ബിരിയാണി അല്ല, നമ്മളങ്ങനെ ഫുള്ള് മസാല ഒക്കെ കൂടി എല്ലാം കൂടെ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതിന് കൂടെ ഒരു കാച്ചാറെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ എല്ലാ വെജിറ്റബിൾസിന്റെ കൂടെ മട്ടന്റെ കൊഴുപ്പൊക്കെ ഇട്ടിട്ട്, സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാവരും കളിയാക്കുന്ന ഈ സാമ്പാറിൽ ഈ ഇറച്ചി ഇടുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞിപ്പോ മണ്ണാർക്കാട്ടിലേക്ക് വന്നപ്പോഴാണ് അതിന്റെ ആ ഒരു കൗതുകം അറിഞ്ഞത്. ഞങ്ങൾ കുട്ടികളെല്ലാരും കൂടി മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട്, അപ്പൊ അന്നൊന്നും ഈ കോണ് വല്ലാതൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാത്തൊരു സമയമാണ്. അപ്പൊ നമ്മളെല്ലാ കുട്ടികളെയും കൂടി ഇങ്ങനെ വിളിച്ചിരുത്തി വട്ടത്തിലൊക്കെ ഇരുത്തിയിട്ട് മൈലാഞ്ചിയൊക്കെ അരച്ച് ഇങ്ങനെ കയ്യിൽ തൊപ്പിയിട്ട് തരും. ഇവിടെ ഒരു കുഞ്ഞൊരു അമ്പിളിക്കല പോലെ ഒരു സാധനം, പിന്നെ നാല് ഭാഗത്ത് ഇങ്ങനെ തൊപ്പി അങ്ങനെയൊക്കെ ഇട്ട് തന്ന് നമ്മൾ പിന്നെ ഒന്നും അവിടെ അനങ്ങാതിരിക്കും. അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. പക്ഷെ എവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ കൈയും പിടിച്ച് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് രാവിലെയാണ് ഈ സാധനം നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് റിമൂവ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ ഒരു 4 മണി 4:30 ആകുമ്പോൾ എണീക്കും. എന്നിട്ട് അതിലേക്കൊരു വെളിച്ചെണ്ണ നമ്മൾ ഈ സാധനം മെല്ലെ ഇങ്ങനെ റിമൂവ് ചെയ്ത് ഒരു കുഞ്ഞു ബോട്ടിലിൽ അടുക്കളയിൽ നിന്ന് പോയിട്ട് ഓടിപ്പോയെടുത്ത് ആ വെളിച്ചെണ്ണ കയ്യിലേക്ക് ഇങ്ങനെ ഒറ്റിച്ചിട്ട് ഇങ്ങനെ നാക്കും. ആ സ്മെല്ല്, ഓ എന്റെ പൊന്നെ, അതാണ്
2: അങ്ങനെതാ ഓരോരോ ഈദ് ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തീർച്ചയായിട്ടും വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇനിയും ഓർമ്മകൾ ധാരാളമുണ്ട്. ഇർഫാന പോരത് കുറച്ചധികം കാര്യങ്ങൾ കൂടെ ചോദിക്കാനുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ഫുഡിന്റെ ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ല. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഈദ് ഓർമ്മകൾ പങ്കുവെച്ച് എന്റെ കൂടെ ഇർഫാനയുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: റേഡിയോ സുനോ 91.7 FM
1: കത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ലീഡ്സ് ലേണിംഗ് സെന്റർ വിഷസ് യു ഈദ് മുബാരക്.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
6: റെസ്റ്റോറന്റ് പാർട്ണർ
7: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
8: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വില കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മദർ ഖദീം, ഡൈസോ ജപ്പാൻ.
9: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
10: ഫ്രാറ്റ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
11: Golden, flaky, irresistible snacks croissant from Cubic. Baked to perfection, filled with delicious chocolate anytime, snacks time.
12: And Grand Mall Hypermarket.
13: Supported by Ajwa Native Supermarket. Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
12: And
13: Partas Barwa Village. Eid aghoshikkam Partasinoppam.
14: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
15: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രിയും.
14: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീത്തു ജോസഫ് ചിത്രം ദൃശ്യം 3.
16: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
14: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
16: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
14: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
17: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
18: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Ζήσανο. Eat Matchless.
1: ഈ ഓർമ്മകളിലൂടെ ഇത് ഇർഫാന നമ്മളിങ്ങനെ കൊണ്ടുപോകായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇർഫാന പറയുന്നുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വെയിറ്റിംഗ് ആണ്. ഫുഡിലേക്ക് നമ്മൾ കടന്നിട്ടില്ല, അതേപോലെ തന്നെ കസിൻസ് റിലേറ്റീവ്സ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ പറയാനായിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ഇർഫാനയാണ് കൂടെയുള്ളത്. നാട്ടിൽ നിന്ന് വന്നിട്ട് ഈദിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഓൺ റേഡിയോ 91.7 FM.
2: അപ്പൊ അടുത്തടുത്ത് വീട്ടിൽ ഇങ്ങനെ കസിൻസും കാര്യങ്ങളും എല്ലാവരും വരും. നമ്മളിങ്ങനെ നമ്മുടെ ഡ്രസ്സ് ആയിരിക്കണം ഏറ്റവും ബെസ്റ്റ്, അങ്ങനത്തെ ഒരു ഈഗോടെ വർക്കൗട്ട് ചെയ്യും. എല്ലാവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നേരെ വിടും പള്ളിയിലേക്ക്. അങ്ങനെ പള്ളിയിൽ പോയി നമ്മുടെ ഫ്രണ്ട്സിനെയും സീനിയേഴ്സിനെയും ജൂനിയേഴ്സിനെയും നമ്മുടെ റിലേറ്റീവ്സിനെയും എല്ലാവരെയും കണ്ട് നിസ്കരിച്ചതിന് ശേഷം ഒരു ഹഗ്ഗൊക്കെ കൊടുത്ത് നേരെ നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്ക് പോകും. അതിനെല്ലാം ഈദ് മുബാറക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാമാടെ വീട്, കുഞ്ഞമ്മാടെ വീട്, കുഞ്ഞാപ്പാടെ വീട്, അങ്ങനെ എല്ലാവരും വീട്ടിലേക്കും പോകും. അപ്പൊ ഇവരിങ്ങനെ മധുരം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആ മധുരമൊക്കെ കഴിച്ച് പായസം അല്ലെങ്കിൽ ലഡു എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കിട്ടും. അങ്ങനെ ആ മധുരമൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ ഒരു ഉറക്കം വരലാണ്. അങ്ങനെ നമ്മളിങ്ങനെ കടന്നൊന്ന് സൈഡാവും. ഈ മധുരമൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടല്ലേ സൈഡായി എണിക്കുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഇവിടെ മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള സംഭവങ്ങളും ഈ കുമ്പളങ്ങ ഹലുവ അങ്ങനത്തെ സംഭവമുണ്ട്. ആ കുമ്പളങ്ങ ഹലുവ അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു ഇതാണ് നമ്മുടെ കുഞ്ഞനാളിലുള്ള ഈദിന്റെ ഓർമ്മ.
1: ഈദിന്റെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈദ് വിശേഷങ്ങൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരിക്കും. ഞാൻ ഇന്നലെ പലരും തിരക്കിലായിരുന്നു. അപ്പതാ ഇന്നത്തെ ദിവസവും ആ വിശേഷങ്ങളിലേക്കൊക്കെ തന്നെ എത്തി നോക്കുമ്പോൾ നാട്ടിലേക്കുള്ള ഓർമ്മകളിലേക്ക്, കുഞ്ഞുനാളിലെ ഓർമ്മകളിലേക്കാണ് ഇർഫാന നമ്മളെ കൂട്ടിക്കൊണ്ട് പോയത്. താങ്ക് യു സോ മച്ച് ഇർഫാന ജോയിനിങ് വിത്ത് അസ്. ദിസ് ഇസ് ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM റേഡിയോ സുനോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ ജൂൺ 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര. അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ. മെയ് 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ. മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
2: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
2: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: മനായി ട്രാവൽ wishes you Eid Mubarak.

0: Ano, Eid Majlis.
1: ഇതിൻ്റെ ഓർമ്മകളൊക്കെ ഷെയർ ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ അവരുടേതായിട്ടുള്ള ആ ഒരു ഭംഗിയുള്ള ഓർമ്മകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മറ്റൊരു ഈദ് ഓർമ്മയായിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് മൻസൂറാണ്.
2: പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് സ്വദേശിയാണ്. ഖത്തറിൽ ഏകദേശം 3 വർഷമായിട്ടുള്ള ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഖത്തറിലെ ദ നെക്സ്റ്റ് ജനറേഷൻ സ്കൂൾ എന്ന് പറയുന്ന വിദ്യാലയത്തിലെ രസതന്ത്ര അധ്യാപകനാണ്. ഈദിന്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ 10-30 വർഷം പുറകോട്ട് പോകുമ്പോൾ വളരെ മനോഹരമായ ഗൃഹാതുരത്വം തുളുമ്പുന്ന കുറച്ച് ഓർമ്മകളുണ്ടാവും. പ്രത്യേകിച്ചും നമ്മൾ അന്നത്തെ കാലം അറിയാലോ, വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അന്ന് നല്ലൊരു വസ്ത്രം ധരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് രാവിലെ തന്നെ കുന്തിപ്പുഴ കേട്ടിട്ടുണ്ടോ? മണ്ണും മാറും കാടും കൊണ്ട് അലങ്കൃതമായ മണ്ണാർക്കാടിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. കുന്തിപ്പുഴയിൽ പോയി കുളിച്ച്, അത് ഒറ്റയ്ക്കല്ല പോവുക, ഞാനുണ്ടാവും, അനിയനുണ്ടാവും, ഉപ്പയുണ്ടാവും. അന്ന് കുളിപ്പിച്ച് തരുന്ന പണി ഉപ്പാക്കാണ്. ശരീരം മുഴുവൻ എണ്ണ തേച്ച്, നാട്ടിലറിയാലോ, താളിയൊക്കെ എടുത്ത് പിന്നെ ചകിരിയിലൊക്കെ നന്നായിട്ട് ഒരച്ച് കുളിപ്പിച്ച് തരും. അന്നത്തെ ആ ഒരു കുളിയുടെ ഓർമ്മ എന്ന് പറയുന്നത് എന്റെ വാപ്പാനോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടത്തിന്റെ ഒരു ഓർമ്മ കൂടിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും പുതിയ വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോകും. പള്ളിയിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു കൂടുതൽ സമയം എന്ന് പോലെ 10-10:30 ആകുമ്പോഴേക്കും നല്ല നെയ്ച്ചോറും ബീഫ് വരട്ടിയതും പരിപ്പ് കറിയും കേബേജ് ഉപ്പേരിയും പപ്പടവും, ഇതാണ് അന്നത്തെ പെരുന്നാളിന്റെ മനോഹരമായ ഭക്ഷണം എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ എന്റെ നേരെ ഉമ്മാന്റെ വീട്ടിലേക്ക് പോകും. ഉമ്മാന്റെ വീട്ടിലേക്ക് പോകുന്നതിന്റെ പിന്നിൽ മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. ഉമ്മാന്റെ വീടെന്ന് പറയുന്നത് മണ്ണാർക്കാട് പ്രതിഭ ടാക്കേസിന്റെ തൊട്ടടുത്താണ്. ഉപ്പാനോട് പറയാതെ, ഉപ്പാനെ കാണാതെ അന്നത്തെ ഉച്ചയ്ക്കുള്ള 2:30 മാറ്റിനിക്ക് അന്നൊരു ഈദ് സ്പെഷ്യൽ സിനിമ കാണുക, അതായിരുന്നു അന്നത്തെ പെരുന്നാളിൻ്റെ വളരെ ഇഷ്ടമുള്ള ഒരു വിനോദം എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും നമ്മുടെ എല്ലാ കുടുംബക്കാരും അടുത്ത് തന്നെയായിരുന്നു. ഞാനും എല്ലാവിധ ഉടായ്പകളും ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, ഞാനും എൻ്റെ അനിയനും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മാത്രം പിടിക്കപ്പെടാറില്ലായിരുന്നു. എന്തായാലും നല്ലൊരു കാലഘട്ടമായിരുന്നു. വളരെ വളരെയധികം മിസ് ചെയ്യുന്ന, ഇന്നത്തെ തിരക്കിനിടയിൽ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു.
1: മൻസൂർ അത്യാവശ്യം പാടുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി, ലിസണേഴ്സിന് വേണ്ടി.
2: ഇല്ലാഹായ പൂരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി. ഇലാഹായ പുരാനോട് ഈരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കനക കട്ടി.
1: താങ്ക് യു സോ മച്ച്. മനോഹരമായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നന്ദി. അത്രയും നല്ല ഓർമ്മകളും അതേപോലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടും പാടിത്തന്നതിന് മൻസൂറാണ് കൂടെ ഉണ്ടായിരുന്നത്. ദിസ് ഇസ് ഖതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Go Crispy wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM.
2: Tata's favorite radio station.
3: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
7: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
8: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പെ.
9: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
8: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
10: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
8: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥ് തിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
11: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
12: ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം പ്രിയമുള്ള

0: വചനങ്ങളിലൂടെ പലിശ വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അതിനിടയിൽ നിൽക്കുന്നവനെയും ദൈവം വെറുക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: radio station.
1: This is Joseph, Chief Operating Officer, F&B Division, Almajid Group. Eid Mubarak to all the wonderful listeners of Radio Olive and Suno.
2: വെൽക്കം ബാക്ക് ടു ഈദ് മജ്ലിസ്. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 എഫ് എം എൽ. അങ്ങനെ ദാ ഈദിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ കഴിയാനായിട്ടാണ്. ഒരുപാട് സെലിബ്രേഷനും പരിപാടികളും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ എൻഡ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ അവസാനമായിരിക്കും എന്നുള്ളതറിയാം. ഏറ്റവും മനോഹരമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷമായി കണ്ട ഫയർ വർക്സ് ദേ ഇപ്രാവശ്യവും നമുക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റീസോട് കൂടി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ സ്പെഷ്യൽ ഫയർ വർക്സ് കാണാനായിട്ട് ഖത്താറ ഭാഗത്തേക്ക് 8:30 പോയാൽ മതി. നമുക്ക് ആ ഒരു സ്കൈ ലൈൻ വ്യൂവിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെ ഫയർ വർക്സ് കാണാനായിട്ട് സാധിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് മ്യൂസിക്കൽ കോൺസേർട്ടുകൾ, ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടിവേഷൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ഡീറ്റെയിൽ ഒക്കെ അറിയാനായിട്ട് കുറെ പേര് ഇങ്ങനെ വെയിറ്റിംഗ് ആണ് കേട്ടോ. 29th വരെ ഈ ഒരു ഫയർ വർക്സ് ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് അറിയാനായിട്ട് പറ്റുന്നത്. 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഡാസ്ലിംഗ് ആയിട്ടുള്ള ഫയർ വർക്സ് കാണാൻ ആ ഒരു ഖത്താറ കൾച്ചറൽ വില്ലേജ് ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാക്സിമം വ്യൂവോടുകൂടി തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇനി എവിടെയൊക്കെയാണ് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് നടക്കുന്നത് അത് അറിയിക്കാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: കൊറേ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
7: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഒത്തുചേരലുമായി ഈദ് മജ്ലിസ് സീസൺ 5. നിങ്ങളെ കാത്തിരിക്കുന്നു കൈ നിറയെ സമ്മാനങ്ങൾ.
9: റെസ്റ്റോറന്റ് പാർട്ണർ
10: കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് ബിന്നമ്രാൻ. ഒരു മംഗലപ്പുരയിൽ പോയി ബിരിയാണി കഴിക്കുന്ന അതേ ഫീല്, അതേ മട്ടില് വിളമ്പി തന്നെ കോഴിക്കോട് സ്റ്റാറിന്റെ ബിരിയാണിയുടെ രുചി ആസ്വദിക്കാം.
9: ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ലേ പെർഫ്യൂം. ഖത്തറിൽ ഏറ്റവും വിലക്കുറവിൽ ബ്രാൻഡഡ് പെർഫ്യൂമുകൾക്കായി സന്ദർശിക്കൂ ലേ പെർഫ്യൂം, അൽസത് മോൾ ആൻഡ് മതർ ഖദീം, ഡൈസോ ജപ്പാൻ.
11: യു നെയിം ഇറ്റ്, വി ഹാവ് ഇറ്റ്.
12: ബ്രാഡ്മ ഫോർ പ്രീമിയം ക്വാളിറ്റി നട്സ്, ഡേറ്റ്സ്, ചോക്ലേറ്റ്സ്, ഹെർബ്സ് and spices. Visit Bradma Wholesale Market at Selva Road.
13: Golden, flaky, irresistible snacks croissant from Cubake. Baked to perfection, filled with delicious chocolate anytime, snacks time.
14: And Grand Mall Hypermarket,
15: supported by Ajwa Native Supermarket, Qatar's largest collection of healthy products and 90s snacks items. Visit showroom at Barwa Village or shop online ajwa.qa.
16: And പാർത്താസ് ബർവ വില്ലേജ്, ഈദ് ആഘോഷിക്കാം പാർത്താസിനൊപ്പം.
17: ഉള്ളി അരിഞ്ഞു തുടങ്ങട്ടെ ഒരു ബിരിയാണി പരിപാടി.
6: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സോനോ റേഡിയോ നെറ്റ്വർക്ക്.

കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ ദാ കടന്നു പോകുന്നു. ആ ഒരു ഫെസ്റ്റീവ് മോഡൊക്കെ തന്നെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ എന്തൊക്കെയാണ് എക്സ്റ്റെൻഡഡ് ആയിട്ട് നടക്കുന്ന ആ ഒരു സെലിബ്രേഷൻ എന്നുള്ളത് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയായിരുന്നു. വെരി ഫസ്റ്റ് ആ ഒരു ഈദൽ അദാ ഫയർ വർക്സ് ഖത്താറിൽ നടക്കുന്ന അടിപൊളി ഫയർ വർക്സ്. ദെൻ വി ആർ മൂവിംഗ് ഇനി നേരെ നമ്മൾ പോകുന്നത് ഡി സി സിയിലേക്കാണ് കേട്ടോ. സ്നീക്കർ കോൺ ദോഹ കൺവെൻഷൻ നടക്കുകയാണ് ഡി സി സിയിൽ വെച്ച്. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫുഡ് വെയർ കളക്ഷൻ ആണ്, സ്നീക്കർ കളക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ കളക്ടേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നീക്കേഴ്സ് കളക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇഫ് യു ആർ ഇൻ ടു ഷോപ്പിംഗ് തീർച്ചയായിട്ടും ഷോപ്പിംഗ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ പോയി എന്താണ് സംഭവം, എന്താണ് സ്നീക്കർ കാണുന്ന അറിയാനായിട്ട് തീർച്ചയായിട്ടും പോയി ഒന്ന് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഡി സി സിയിലേക്ക് പോയിക്കോളൂ. മെയ് 29 വരെ നമുക്ക് ഈ ഒരു ഇവന്റ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. വൈകുന്നേരം 4 മുതൽ ഡി സി സി ഓൺ ആണ്. ആ ഒരു കാര്യവും കൂടി നിങ്ങളുടെ അരികിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തിക്കുന്നു. ഇനി എവിടേക്കാണ് മറ്റു പരിപാടികൾ നടക്കുന്നത്, വിൽ ഗെറ്റ് ഇൻ ടു ദാറ്റ് ആസ് വെൽ. ആസ് ഓഫ് നൗ സന്ദീപ് ആണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സ്റ്റേഷൻ. കോൺഫിഡന്റ് ഗ്രൂ വിഷസ് യു ഈദ് മുബാരക്.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: Eid Mubarak, Eid Mubarak, Eid Mubarak. Yes, Anil Kapoor and Malabar Gold and Diamonds wishing all of you a happy and blessed Eid.
6: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. മെയ് 27 മുതൽ June 2 വരെയുള്ള ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: റേഡിയോ സ്നോ 91.7 FM.
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: ട്രഡീഷണൽ മന്തി രുചിയുമായി ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ ഇപ്പോൾ ഖത്തറിൽ. May 27 to June 2 ദിവസങ്ങളിൽ ആക്ട്രസ് നീന കുറുപ്പും നിങ്ങളെ കാണാനെത്തുന്നു. ഡിന്നർ വിത്ത് നീന കുറുപ്പ്, ഖുറൈഷി മന്തി റെസ്റ്റോറന്റ് ആൻഡ് ഗ്രിൽ, സന സിഗ്നൽ നിയർ അൽമീര.
5: M for Marry wishes you Eid Mubarak.
0: You are listening to Radio Snow 91.7 FM,
1: Qatar's favorite radio station.

0: Eid Majlis.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM. ഇത് ഈദ് മജ്ലിസിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ആഘോഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ മാറ്റാനായിട്ട് ഖത്തറിലെ ഈദിന്റെ ഭാഗമായിട്ട് നടക്കുന്ന സെലിബ്രേഷൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റ് ഇവന്റ്സുകളിലേക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഈദ് അല്ല അതാ ഫാമിലി ഫെസ്റ്റിവൽ 974 ബീച്ചിൽ നടക്കുന്നുണ്ട്. സോ ബീച്ച് വൈബ് ഒക്കെ ഒന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവന്റ് ആണ് ഈ ഒരു ഈദ് അൽ അദാ ഫാമിലി ഫെസ്റ്റിവൽ അറ്റ് 974 ബീച്ച്. സോ ദേ ഹാവ് ഗോട്ട് സ്പെഷ്യൽ ടൈമിങ്സ് കേട്ടോ. 4 മണി മുതൽ 8 മണി വരെയാണ് നമുക്ക് ബീച്ചിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുക ഫാമിലി ആയിട്ട്, വൈകുന്നേരം 4 മുതൽ രാത്രി 8 മണി വരെ. ആൻഡ് അത് പറഞ്ഞു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ ആക്ടിവിറ്റീസും ഷോസും ഈ ഒരു 974 ബീച്ചിന്റെ അകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഫ്രീ ആണ്. പക്ഷേ ബീച്ചിലേക്ക് ദേർ ഇസ് എൻട്രി ഫീ. യെസ്, എൻട്രി ഫീ അപ്ലൈ ടു ബീച്ച് എൻട്രി എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇതിന്റെ അകത്ത് നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പപ്പറ്റ് ഷോസ് ഉണ്ട്, അതേപോലെ തന്നെ മാജിക് ആക്സസ്, സർക്കസ് പെർഫോമൻസ്, എല്ലാവരും ആംഗ്രി ബേർഡ് തീമിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഫാമിലിക്ക് ബീച്ച് ആ ഒരു വൈബും കാര്യങ്ങളും ഒക്കെ തന്നെ എൻജോയ് ചെയ്യാനും പറ്റും. ഡേറ്റും ടൈമും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, May 29 വരെ വൈകുന്നേരം 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ഇവന്റ് നടക്കുന്നത്. ഇത് കൂടാണ്ട് തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇവന്റ് ആയിരിക്കും QNCC ഓഡിറ്റോറിയം 3 നടക്കുന്ന ജമാൽ ജമാൽ എന്ന് പറയുന്ന ആ ഒരു ഇവന്റ്. May 29 വരെ നമുക്ക് ഈ ഒരു ഇവന്റും ആഘോഷമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയും 7 മണി മുതൽ 8 മണി വരെയാണ് ഇവന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദേ ഹാവ് ഗോട്ട് എ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ. ആ ഡേറ്റും കാര്യങ്ങളും ടൈമിങ്ങും ഒക്കെ തന്നെ ശ്രദ്ധിച്ചിട്ട് കുട്ടികൾക്ക് കൂടെ മാക്സിമം ഓർമ്മകൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. വൈ ബിക്കോസ് നാളെ അവർ പറയാൻ പോകുന്ന ഓർമ്മകളൊക്കെ തന്നെ ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ അവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കും ശ്രദ്ധിക്കാം. ഓൺ ദാറ്റ് നോട്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Saleh Hamad Almana wishes you happy Eid.
1: You are listening to Radio Snow 91.7 FM,
2: Qatar's favorite radio station. കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: അബു സിദ്ര മോളിൽ ലയാലി ഈദ് ആഘോഷങ്ങൾ May 27, 28, 29 തീയതികളിൽ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ.
4: കാണാം ആരെയും വിസ്മയിപ്പിക്കുന്ന അലാദിൻ ഷോ, മനസ്സ് നിറയ്ക്കുന്ന ലൈവ് എന്റർടൈൻമെന്റുകൾ, കുട്ടികൾക്കായി രസകരമായ ആക്ടിവിറ്റികൾ, അങ്ങനെ ഒരു പിടി അത്ഭുതങ്ങൾ.
3: ഈ പെരുന്നാൾ ആഘോഷമാക്കാം കുടുംബസമേതം. അബു സിദ്ര മോൾ, നിങ്ങളുടെ സ്വന്തം ഈദ് ഡെസ്റ്റിനേഷൻ.
5: പെരുന്നാൾ ബിരിയാണി, അത് നിങ്ങളെ ഖത്തറിന്റെ താരമാക്കും. കൂടെ കൈനിറയെ സമ്മാനങ്ങളും കിട്ടിയാലോ? ഗൾഫ് മാധ്യമം ലുലു പ്രസൻസ് ബ്രാഡ്മ ദം ദം ബിരിയാണി മേക്കിംഗ് കോൺടെസ്റ്റ്. സെപ്റ്റംബറിൽ നടക്കുന്ന ദം ദം ബിരിയാണി കോൺടെസ്റ്റിലേക്കുള്ള രജിസ്ട്രേഷൻ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ആരംഭിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഒരുക്കുന്ന ബിരിയാണിയുടെ ദം തുറക്കുന്ന വീഡിയോ എടുത്ത് നിങ്ങളുടെ പേര് വയസ്സുൾപ്പെടെ വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 7727760 2.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ ഒലിവ് സോനോ റേഡിയോ നെറ്റ്‌വർക്ക്.
6: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: Everybody out there has got different plans. അല്ലേ, ശരിക്കും ഈദിന്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്ലാൻസും അതേപോലെ തന്നെ ഒത്തിരി സമയം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈം കൂടിയാണ്. ചിലരൊക്കെ അത് വീട്ടിലിരുന്ന് തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒരു ചെറിയ മൂവി പ്ലാൻസ് ഒക്കെ നടത്തിയുള്ളൂ. ഈവനിങ് സമയം OTT റിലീസ് ആവുന്ന ചിത്രങ്ങളൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതും നല്ലൊരു മൂഡായിരിക്കും, നല്ലൊരു വൈബായിരിക്കും. അപ്പൊ ആ ഒരു വൈബ് സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് ദ OTTയിൽ ഒരുപാട് സിനിമകൾ കൂടി ഇറങ്ങുന്നുണ്ട്. ആ ഒരു ഇൻഫർമേഷൻ കൂടെ നിങ്ങളുടെ ാണ് ലിസ്റ്റിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത്. കര എന്ന സിനിമാ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ധനുഷ്, മമിത ബൈജു, ജയറാം, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ ചേർന്നാണ്. ശരിക്കും തിയേറ്ററിക്കൽ റൺ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സക്സസ് ആയിട്ടുള്ള ഒരു മാസീവ് ആക്ഷൻ ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിത്രത്തിനെ വിളിക്കാം. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ചിത്രമാണ്. ഫസ്റ്റ് ഓൺ ലിസ്റ്റ് ഞാൻ ദേ നിങ്ങളുടെ അരികിൽ എത്തിക്കുന്നത്. സെക്കൻഡ് സിനിമ നാളെ May 29 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ് ആമസോൺ പ്രൈമിൽ. ഒരു ഹൈസ്റ്റേക്ക് ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമ. ലീഡർ ലെജൻഡ് ശരവണൻ, ശ്യാം, ആൻഡ്രിയ ജർമിയ, പായൽ രാജ്പുത് എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ചിൽ വൈബ് പിടിച്ച് വീട്ടിലിരുന്ന് സിനിമ കാണാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂവി നമുക്ക് കൺസിഡർ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇതല്ലാണ്ട് വെബ് സീരീസ് ഉണ്ട്, സ്റ്റാർ സിറ്റി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് വിച്ച് സ്ട്രീമിംഗ് ഇൻ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു ഫാമിലി ഡ്രാമയാണ്. ഒരു ഫാമിലി വൈബ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ബോസ് വെങ്കട്, ഗായത്രി, അതേപോലെ തന്നെ രാജയ്യപ്പ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന വെബ് സീരീസും നമുക്ക് കാണാനായിട്ട് പറ്റും. OTTയിൽ കാണാൻ പറ്റുന്ന ചിത്രങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല കേട്ടോ, സ്ട്രീം ചെയ്യാൻ സാധിക്കുന്ന ഒരുപാടുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ള ബാക്കി ലിസ്റ്റുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസ് 91.7 FM ഈദ് മജ്‌ലിസിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഹലോ സിനോ റേഡിയോ നെറ്റ്വർക്ക്, ദിസ് ഈസ് അഷ്റഫ് ചിറക്കൽ, റീജിയണൽ ഡയറക്ടർ ഗാൻമാൾ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇമാറ ഹെൽത്ത് കെയർ. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് എൻജോയബിൾ ഈദ് മുബാറക്.

0: റേഡിയോ സ്റ്റേഷൻ.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
3: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
3: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ચલો ઈદ મજલિસ.
1: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഈദ് മജ്ലിസിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എസ്പെഷ്യലി ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സിനിമ കാണാനുള്ള പ്ലാൻസ് ഉണ്ട് വൈകുന്നേരം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഈ ലിസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ആമസോൺ പ്രൈം വീഡിയോയില് നമുക്ക് സുഖമാണോ സുഖമാണ് എന്ന ആ ഒരു ചിത്രം സ്ട്രീമിംഗ് ആണ്. May 29 മുതല് ചിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. ആമസോൺ പ്രൈം വീഡിയോയിലാണ് മാത്യു തോമസ്, ദേവിക, സഞ്ജയ് അതേപോലെ ജഗദീഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തുന്നത്. റൊമാന്റിക് ഫാന്റസി കോമഡി ചിത്രമാണ് സുഖമാണോ സുഖമാണ് എന്നുള്ള ചിത്രം. അപ്പാർട്ട് ഫ്രം ദിസ് മനോരമ മാക്സില് സ്പാ എന്ന് പറയുന്ന ഒരു ചിത്രം കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. റിലേഷൻഷിപ്പ് കോമഡി ഡ്രാമയാണ്. വിനീത് തട്ടിൽ ഡേവിഡ് അതേപോലെ സിദ്ധാർത്ഥ് ഭരതൻ, ശ്രുതി മേനൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് എബ്രിഡ് ഷൈൻ ആണ്. ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ ഡയറക്ടർ. നാട്ടിലുള്ള ഓർമ്മകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കസിൻസ് ആൻഡ് കല്യാണംസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് May 29 റിലീസ് ചെയ്യുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. ലൈറ്റ് ഹാർട്ടഡ് കോമഡി ആൻഡ് റൊമാൻസ് ആണ് ചിത്രത്തിന്റെ ഒരു ജോണർ. പ്രിയ വാര്യർ, റോഷൻ അബ്ദുൾ റഹൂഫ് അതേപോലെ സിദ്ധാർത്ഥ് ബാബു എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ത്രില്ലർ ടൈപ്പ് സിനിമകൾ കാണാനുള്ള ഒരു വൈബുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺ നെക്സ്റ്റില് നമുക്ക് ഫേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടിയുണ്ട്. ഹന്ന റജി കുഷി, കലേഷ്, അർജുൻ ഗോപാൽ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു സംഭവം കൂടി, ആ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടി നിങ്ങളുടെ അരികിൽ എത്തിക്കുകയാണ്. ഇനി ജിയോ ഹോട്ട്സ്റ്റാറിൽ ജെറ്റ്ലി എന്ന് പറയുന്ന മലയാളം ഡബ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി ചിത്രം കൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം ഡബ്ഡ് ആയതുകൊണ്ട് കുറച്ച് തമാശ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഡബ്ഡ് മൂവീസ് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതും ഒരു ഓപ്ഷനാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒ ടി ടിയിൽ കാണാൻ സാധിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് റൈറ്റ് ആയിട്ട് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
1: This is Onella Aquino from Holiday Villa Hotel and Residence Doha. Holiday Villa Hotel and Residence Doha wishes you and your family a very happy Eid Mubarak.
2: ായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൾ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണ വിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
6: മലയാളികൾക്കരികിലേക്ക് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും.
7: ഞങ്ങൾ ഒരു സാധാരണക്കാരനാണ്. എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ രാത്രി വന്നു.
6: മലയാളത്തിന്റെ മോഹൻലാൽ നായകനാകുന്ന ജീതു ജോസഫ് ചിത്രം ദൃശ്യം 3.
8: സത്യത്തിൽ നമ്മൾ അയാളെയല്ല നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്, അയാൾ നമ്മളെയാണ്.
6: നിഗൂഢതകളുടെ കെട്ടഴിക്കാൻ മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രം.
7: ഇപ്പൊ പേടിയാ സാറേ, ഇതുപോലെ ഇനി ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല.
6: ദൃശ്യം 3 വിജയകരമായ പ്രദർശനം തുടരുന്നു.
2: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
9: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
10: Hi, I'm Tovino Thomas. You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
0: Favorite radio station.
2: Adi, ende birthday celebration da chelo vende.
3: Samsamindu mandi mandi.
4: ഉഫ്, ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ഹോട്ട് ആൻഡ് കൂൾ വിഷസ് യു ഈദ് മുബാരക്. സനു Eat Majlis.

0: Chalo, eat much less.
1: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഈദ് മജ്ലിസിന്റെ ടൈമാണ്, സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എസ്പെഷ്യലി ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സിനിമ കാണാനുള്ള പ്ലാൻസ് ഉണ്ട് വൈകുന്നേരം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഈ ലിസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. ആമസോൺ പ്രൈം വീഡിയോയില് നമുക്ക് സുഖമാണോ സുഖമാണ് എന്ന ആ ഒരു ചിത്രം സ്ട്രീമിംഗ് ആണ്. May 29 മുതൽ ചിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. ആമസോൺ പ്രൈം വീഡിയോയിലാണ് മാത്യു തോമസ്, ദേവിക, സഞ്ജയ് അതേപോലെ ജഗദീഷ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിൽ എത്തുന്ന റൊമാൻറ്റിക് ഫാന്റസി കോമഡി ചിത്രമാണ് സുഖമാണോ സുഖമാണ് എന്നുള്ള ചിത്രം. അപ്പാർട്ട് ഫ്രം ദിസ്, മനോരമ മാക്സിലെ സ്പാ എന്ന് പറയുന്ന ഒരു ചിത്രം കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. റിലേഷൻഷിപ്പ് കോമഡി ഡ്രാമയാണ്. വിനീത് തട്ടിൽ ഡേവിഡ് അതേപോലെ സിദ്ധാർത്ഥ് ഭരതൻ, ശ്രുതി മേനൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് എബ്രിഡ് ഷൈൻ ആണ്, ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ ഡയറക്ടർ. നാട്ടിലുള്ള ഓർമ്മകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ കസിൻസ് ആൻഡ് കല്യാണംസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് 29 റിലീസ് ചെയ്യുന്നുണ്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ. ലൈറ്റ് ഹാർട്ടഡ് കോമഡി ആൻഡ് റൊമാൻസ് ആണ് ചിത്രത്തിന്റെ ഒരു ജോണർ. പ്രിയ വാര്യർ, റോഷൻ അബ്ദുൾ റഹൂഫ് അതേപോലെ സിദ്ധാർത്ഥ് ബാബു എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ത്രില്ലർ ടൈപ്പ് സിനിമകൾ കാണാനുള്ള ഒരു വൈബുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺ നെക്സ്റ്റില് നമുക്ക് ഫേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടിയുണ്ട്. ഹന്ന റജികോഷി, കലേഷ്, അർജുൻ ഗോപാൽ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു സംഭവം കൂടി, ആ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ കൂടി നിങ്ങളുടെ അരികിൽ എത്തിക്കുകയാണ്. ഇനി ജിയോ ഹോട്ട്സ്റ്റാറിൽ ജെറ്റ്ലി എന്ന് പറയുന്ന മലയാളം ഡബ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ കോമഡി ചിത്രം കൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മലയാളം ഡബ്ഡ് ആയതുകൊണ്ട് കുറച്ച് തമാശ കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഡബ്ഡ് മൂവീസ് കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതും ഒരു ഓപ്ഷനാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒ ടി ടിയിൽ കാണാൻ സാധിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് റൈറ്റ് ആയിട്ട് എത്തിക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Nando's wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM,
0: Qatar's favorite radio station.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Ζάνο. Eat Matchless.
1: Once again, welcome back. Radio Zone 91.7 FM. Eat Matchless in the time. സന്നിവാണ് കൂടെയുള്ളത്. ബ്യൂട്ടിഫുള്ളി ഇതാ നമ്മുടെ ആ ഒരു ഈദ് സെലിബ്രേഷൻസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്ലാനിങ്സ് ഒക്കെ അതിഗംഭീരമായിട്ട് നടക്കുമ്പോൾ ആരോഗ്യമൊക്കെ നോക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. വെള്ളം കുടിക്കാനായിട്ട് മറക്കരുത്. വൈ ബിക്കോസ് ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് അത്യാവശ്യത്തിലേറെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ട്. സോ സ്റ്റേ ഹൈഡ്രേറ്റഡ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മറ്റൊരു അപ്ഡേറ്റിലേക്ക്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ഈവനിങ് ടൈം ഒരു വാക്കിനൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് ഫ്രണ്ട്സുമായിട്ട് പോകാൻ പറ്റുന്ന ഏരിയയാണ് നമ്മുടെ പേൾ ആൻഡ് ഓൾസോ ദി ജുവാൻ ഐലൻഡ് എന്ന് പറയുന്നത്. ആ ഒരു ജുവാൻ ഐലൻഡിൽ Crystal Walk is a must visit. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഈദിന്റെ സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരുപാട് ആക്ടിവേഷൻസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ജുവാൻ ഐലൻഡിൽ. അങ്ങനെ ഫെസ്റ്റിവൽ ആക്ടിവേഷൻസും അതിന്റെ കൂടെ എന്റർടൈൻമെന്റ് എക്സ്പീരിയൻസിനൊക്കെ ആയിട്ട് ഒരു ഫാമിലി സ്പേസ് എന്നുള്ളത് നമുക്ക് പറയാം. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഫാമിലി ഒക്കെ ആയിട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ക്രിസ്റ്റൽ വാക്ക്, ജുവാൻ ഐലൻഡ്, പേൾ ഐലൻഡ്, പോർട്ടോറിബിയിലുള്ള. ഭയങ്കര രസമാണ്. അങ്ങനെ ആ ഒരു അപ്ഡേറ്റ് കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: Mall of Qatar wishes you Eid Mubarak.
1: You are listening to
0: Radio Suno 91.7 FM,
2: Qatar's favorite radio station.
1: Favorite radio station.
0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: Radio Suno 91.7 FM,
2: Qatar's favorite radio station.
1: Favorite radio station.

0: Ανού. Eat Matchless.
1: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ആഘോഷങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പല പേരുകളാണ് ഈദിൻ്റെ ഈ ഒരു സമയം ബക്രീദിന് പറയുന്നത്. തുർക്കിയിലോട്ട് പോകുമ്പോൾ കുർബാൻ എന്ന് പറയുന്ന ആ ഒരു ഫെസ്റ്റിവലായിട്ടാണ് തുർക്കിയിൽ അറിയപ്പെടുന്നത്. കുർബാൻ ബൈറാമി അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4 മുതൽ 5 ദിവസമാണ് ആഘോഷങ്ങൾ നീണ്ടു നിൽക്കുന്നത്. ഈ ദിവസങ്ങളിലേക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാറിൽ പാക്ക് ചെയ്ത് ഇസ്താൻബുളിലേക്കോ അങ്കാരയിലേക്കോ പോവുക എന്നുള്ളതാണ് അവിടെ ആൾക്കാരുടെ, മില്യൺസ് ഓഫ് ആൾക്കാരുടെ ഹോബിയും അതേപോലെ വർഷങ്ങളായിട്ട് ട്രഡീഷണലി ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ബാക്ക് ടു ദ ആൻസെസ്ട്രൽ കോസ്റ്റൽ മൗണ്ടൻ വില്ലേജ് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഫാമിലി സെലിബ്രേഷൻസിന് വേണ്ടിയിട്ട്. ഇത് കൂടാണ്ട് തന്നെ ചൈനയിലേക്ക് പോകുമ്പോൾ കോർബൻ ഫെസ്റ്റിവൽ എന്നാണ് നമ്മുടെ ഈ ഒരു ബക്രീദിനെ അവിടെ അറിയപ്പെടുന്നത്. മാസീവ് ഫോക്കസ് കൊടുക്കുന്നത് സെൻസി എന്ന് പറയുന്ന ഒരു പേസ്ട്രിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു പേസ്ട്രിയുടെ പ്രത്യേകത ഇത് നൂഡിൽ റിലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പേസ്ട്രി ആണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ക്രിസ്പി ആയിട്ടുള്ള ഒരു നൂഡിൽ ടവർ ഉണ്ടാക്കും. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പല സ്ഥലങ്ങളിൽ പോയി തന്നെ നമ്മൾ അറിയണം. ആൻഡ് മൊറോക്കോ ഭാഗത്തേക്ക് 3 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ബാർബിക്യൂ ആൻഡ് ബുജ്ല കാർണിവൽ ആണ് നടക്കുന്നത്. 1000 വർഷങ്ങളുടെ ഒരു ഫോക്ലോർ ട്രഡീഷൻ ആണ് ഈ ഒരു ബുജ്ലോദ് എന്ന് പറയുന്നത് കേട്ടോ. ആഘോഷങ്ങൾ പലയിടത്ത് നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഘോഷങ്ങളും ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഏറ്റവും മനോഹരമായിട്ടുള്ള ആഘോഷമായിട്ട് തന്നെ ഓരോ ഫെസ്റ്റിവൽസും ലൈഫിൽ മാറട്ടെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി ആ ഒരു ആശംസകളൊക്കെ തന്നെ നേർന്നുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: KIMS Medical Center wishes you Eid Mubarak.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: കുറെ നാളായി ലോക്കറിലുള്ള പഴയ ഗോൾഡ് ബാങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിക്കുകയാണോ? അതോ എല്ലാ കല്യാണത്തിനും സെയിം പെൻഡന്റ് സെറ്റ് ധരിച്ച് ബോറടിച്ചോ? എന്നാൽ ഇപ്പോൾ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്മാർട്ട് എക്സ്ചേഞ്ചിനൊപ്പം മേക്കിംഗ് ചാർജസ് മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22-carat സ്വർണ്ണാഭരണങ്ങൾ അതെവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി. ആൻഡ് ഹിയർ ഇസ് ദ ഗ്രേറ്റ് ന്യൂസ്, ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി റിവിഷൻ കാരണം ഖത്തറിൽ നിങ്ങൾക്ക് ഇനി സ്വർണ്ണവിലയിൽ 15% വരെ ലാഭിക്കാം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ.
5: എല്ലാവർക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Sanu, Eid Majlis.
1: Once again, welcome back. Radio Sanu 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം ഈദ് മജ്ലിസിൽ ഒത്തിരി ഒത്തിരി ഈദ് വിശേഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റുകളെ പറ്റി, അതേപോലെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ നൈറ്റ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഉറക്കം കുറവായിരിക്കും. ബട്ട് മാക്സിമം എൻജോയ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് തന്നെ, അതേപോലെ വണ്ടർഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്നത് നാളുകൾ കുറേ നമുക്ക് വർഷങ്ങളോളം കഥ പറയാനുള്ളതും ഓർത്തെടുക്കാനുമുള്ള നല്ല നല്ല നിമിഷങ്ങൾ തന്നെയാണ്. So wishing you all a happy night. നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ സെലിബ്രേഷൻ നിർത്തണ്ട. എവിടെയൊക്കെയാണ് പോകേണ്ടത്, പ്ലാനിങ്സ് ഒക്കെ തന്നെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഒന്ന് ചാനൽ ചെയ്ത് എങ്ങോട്ടൊക്കെ പോകണം. സമയത്തിന്റെ കാര്യത്തിൽ കുറേ നേരത്തെ തന്നെ നമുക്ക് ഫയർ വർക്ക് ഒക്കെ കാണാനുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നേരത്തെ തന്നെ ആ സ്ഥലത്തേക്ക് കത്താരയോട് അടുപ്പിച്ചൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു സ്പോട്ടിൽ എത്താനായിട്ട് പറ്റും. വി നോ ദാറ്റ് പ്രതീക്ഷിക്കാതെ ആയിരിക്കും നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടാണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലോട്ട് ഒന്ന് ചെന്ന് വീഴണ്ട. നമുക്ക് മാക്സിമം നേരത്തെ എത്താൻ പറ്റി കഴിഞ്ഞാൽ എല്ലായിടത്തും മാക്സിമം നേരത്തെ തന്നെ എത്തുക. ആ ഒരു മണിക്കൂർ ഗ്യാപ്പെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരാനും പറ്റും. അവിടെ ബ്യൂട്ടിഫുള്ളി കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും പറ്റും. അപ്പൊ ഒരിക്കൽ കൂടി വിഷസൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയാണ്. ഫ്രം കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ടേക്ക് കെയർ. ബൈ ബൈ.

0: New Indian Supermarket and Retail Mart wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM.
2: Tata's favorite radio station.
3: ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭാവന. ഖത്തറിലെ റേഡിയോ സുനോ ശ്രോതാക്കൾക്ക് എന്റെ ഈദ് ആശംസകൾ.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Trust Exchange wishes you Eid Mubarak. Eid Majlis. Salo Eid Majlis.

0: wishes you Eid Mubarak.
1: You are listening to Radio Suno 91.7 FM.
0: Qatar's favorite radio station. Favorite radio station.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: You are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Daman Islamic Insurance Bima wishes you happy
0: action.
3: Mona Dinesha Adimohamana Adimoham
4: Horror Taniki Pogan Anuadilla
0: or drama
5: in the Kutumba in the Surkaraj.
0: Ishta genre Idanangilum. ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world class shopping experience, Doha, Qatar,
7: and shine smarter this season with Malabar Golden Diamonds Smart Exchange. Making charges മാത്രം പേ ചെയ്ത് നിങ്ങളുടെ പഴയ 22 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ അത് എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും സ്വാപ്പ് ചെയ്യൂ ഡാസ്ലിംഗ് ന്യൂ ഡിസൈൻസുമായി.
8: ഹായ് നമസ്കാരം, ഞാൻ ആദർശ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സലോ ഈദ്.

0: റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal. 917 Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
4: in association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today. Manai Travel wishes you Eid Mubarak.

ഹായ്, ഞാൻ നിങ്ങളുടെ വിധു പ്രതാപ്. റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് ആശംസകൾ.